0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. സുവിശേഷ പ്രഘോഷണത്തിൽ മാധ്യമങ്ങളുടെ ഉപയോഗത്തിന് പ്രാധാന്യം കൊടുത്ത ബിഷപ്പ് ഫുൾട്ടൺ ഷീന്റെ മാതൃക ഇന്നത്തെ യുവജനങ്ങൾക്കും പുതുതലമുറകൾക്കും മാതൃകയാക്കാവുന്നതാണെന്ന് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ. സെപ്റ്റംബർ 25 ഫ്രാൻസിലേക്കു നടത്താനിരിക്കുന്ന അപ്പസ്തോലിക യാത്രയ്ക്ക് മുൻപായി സെപ്റ്റംബർ 23 വത്തിക്കാനിൽ അനുവദിച്ച പുതുകൂടിക്കാഴ്ചാവേളയിൽ സംസാരിക്കവെയാണ് സുവിശേഷ പ്രഘോഷണ രംഗത്ത് ബിഷപ്പ് ഷീന്റെ മാതൃകയെക്കുറിച്ച് പരിശുദ്ധപിതാവ് എടുത്തു പറഞ്ഞത്. മാധ്യമങ്ങളിലൂടെ സുവിശേഷം പ്രചരിപ്പിച്ച ഈ മെത്രാന്റെ മാതൃകയും മാധ്യസ്ഥ്യവും സന്തോഷപൂർവമായ ആവേശത്തോടെ സുവിശേഷ സന്ദേശം പങ്കുവയ്ക്കുന്നതിനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്താൻ അനേകർക്ക് പ്രചോദനമാകട്ടെയെന്ന് പരിശുദ്ധ പിതാവ് ആശംസിച്ചു. സെപ്റ്റംബർ 24 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മിസൌറിയിലെ സെന്റ് ലൂയിസിലുള്ള ദിഡോമറ്റ് അമേരിക്ക സെന്ററിൽ ബിഷപ്പ് ഫുൾട്ടൺ ഷീനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തിരുക്കർമ്മങ്ങൾ നടക്കും. സുവിശേഷവത്കരണ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രോപ്രിഫെക്ട് കർദിനാൾ ലൂയിസ് അന്തോണിയോ താഗ്ലെയായിരിക്കും തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുക. അന്താരാഷ്ട്ര തലങ്ങളിൽ ഇപ്പോഴും ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുന്ന തന്റെ പ്രഥമ ചാക്രിക ലേഖനത്തിൽ താൻ മുന്നോട്ടു വയ്ക്കുന്ന മനുഷ്യരായി തുടരാനുള്ള കടമയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുമായാണ് ലിയോ 14 പാപ്പ ഫ്രാൻസിലേക്കെത്തുകയെന്ന് വാർത്താവിനിമയ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ എഡിറ്റർ അന്ത്രയ തൊർണിയെല്ലി. സാങ്കേതിക വിദ്യകൾ സാങ്കേതിക പിരിമുറുക്കങ്ങളിലേക്കു നയിക്കുകയും മനുഷ്യജീവിതത്തിനും അതിന്റെ അന്തസ്സിനുമെതിരായ ആക്രമണങ്ങളും യുദ്ധത്തിന്റെ ക്രൂരതയും അതിനെ അനിവാര്യമെന്ന നിലയിൽ സാധാരണവൽക്കരിക്കാൻ നടക്കുന്ന ശ്രമങ്ങളും മുന്നേറുന്ന ഇന്നിന്റെ സാഹചര്യത്തിൽ മാനവികതയിൽ തുടരാനുള്ള പരിശുദ്ധ പിതാവിന്റെ ആഹ്വാനം ശ്രദ്ധേയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആയുധരഹിതവും നിരായുധീകരിക്കുന്നതുമായ സമാധാനമെന്ന ആശയം മുന്നോട്ടു വയ്ക്കുന്ന പാപ്പയുടേത് അധികാരത്തിന്റെയും ശക്തിയുടെയും ന്യായചിന്തകളോട് ചേർന്നു പോകുന്നതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രൈസ്തവ വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പേരിൽ പ്രശസ്തമായിരുന്ന ഫ്രാൻസിലേക്ക് തന്റെ 5 അന്താരാഷ്ട്ര അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായെത്തുന്ന ലിയോ 14 പാപ്പയെ കാത്തിരിക്കുന്നത് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന ഒരു പ്രാദേശിക കത്തോലിക്കാ സഭ. ഫ്രാൻസ് ഉൾപ്പെടെ യൂറോപ്പ് ഇന്ന് അഭിമുഖീകരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളുടെയും മൂല്യച്യുതിയുടെയും മുന്നിൽ വിശ്വാസത്തിന്റെ പ്രകാശം പരത്താനും മാനവിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിനും മനുഷ്യാന്തസ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനും പരിശുദ്ധ പിതാവിന്റെ സന്ദർശനവും പ്രഘോഷണങ്ങളും സഹായകരമായേക്കും. നേപ്പാളിന്റെ മധ്യവടക്കൻ മേഖലകളിലുണ്ടായ കനത്ത പ്രളയത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധികൾ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴും തുടരുകയാണെന്നും പ്രളയത്തിനുശേഷം 1 പിന്നിട്ടുകഴിഞ്ഞിട്ടും 14,000 കുട്ടികൾക്കെങ്കിലും വിദ്യാഭ്യാസം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് സെപ്റ്റംബർ 23 പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെയാണ് 414 കുട്ടികളടക്കം 440 പേർ വിദ്യാഭ്യാസ മേഖലയിൽ മരണമടയുകയോ കാണാതാവുകയോ ചെയ്ത ഈ സംഭവത്തെക്കുറിച്ച് സംഘടന എഴുതിയത്. ധാദിംഗ്, നുവാക്കോട്ട്, റസുവ ജില്ലകളിലെ 62 സ്കൂളുകളിലും പഠനകേന്ദ്രങ്ങളിലുമായി 14,000 കുട്ടികൾക്ക് പഠനം തുടരാനാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് നേപ്പാളിലേക്കുള്ള യൂണിസെഫ് പ്രതിനിധി അലീച്ചെ അകുങ്ക പ്രസ്താവിച്ചു. ദുരന്തബാധിത മേഖലകളിൽ വിദ്യാഭ്യാസം പുനരാരംഭിക്കുന്നത് കുട്ടികൾക്ക് സുരക്ഷിതത്വവും സാധാരണ ജീവിതത്തിന്റെ താളവും പ്രതീക്ഷയും വീണ്ടെടുക്കാൻ സഹായിക്കുമെന്ന് ശ്രീമതി അകുങ്ക അഭിപ്രായപ്പെട്ടു. സുഡാനിലെ വടക്കൻ കോർഡോഫാൻ സംസ്ഥാനത്തെ ഷിക്കാൻ പ്രദേശത്ത് 2 ഗോഡൌണുകൾക്കു നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 3.3 ലക്ഷത്തിന്റെ വിദ്യാഭ്യാസ സാമഗ്രികൾ നശിച്ചതായി ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് അറിയിച്ചു. സെപ്റ്റംബർ 20-നുണ്ടായ ആക്രമണത്തിൽ 292,000-ലേറെ സ്കൂൾ പാഠപുസ്തകങ്ങളും അറബി ഭാഷയുടെയും ഗണിതത്തിന്റെയും ആവർത്തന പഠനത്തിനായി തയ്യാറാക്കിയ 40,000 പുസ്തകങ്ങളും മറ്റ് പഠന സാമഗ്രികളുമാണ് കത്തിനശിച്ചത്. ഈ ആക്രമണം ആയിരക്കണക്കിനു കുട്ടികളുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ശിശുക്ഷേമനിധി വിലയിരുത്തുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ 13-ാമൻ പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തെ അധികരിച്ചുള്ള ചിന്തകളുടെ അവസാന ഭാഗമാണ് നാം കേൾക്കുന്നത്.

കൂട്ടായ്മയുടെ ശക്തിയെ എടുത്തുകാണിക്കുന്ന പഠനങ്ങളാണ് കത്തോലിക്കാ സഭ എക്കാലത്തും നൽകിയിരിക്കുന്നത്. അതിനു പ്രധാനപ്പെട്ട കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ഈ കൂട്ടായ ശക്തി മനുഷ്യജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് എടുത്തുകാണിക്കുന്നു. സഭയെ വിശദീകരിക്കുന്ന എക്ലേസിയ എന്ന ഗ്രീക്ക് പദവും കൂട്ടായ്മ ഭാവത്തെയാണ് അടിവരയിടുന്നത്. എക്ലേസിയ എന്ന വാക്കിന്റെ പദോൽപ്പത്തി പുരാതനമായ ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ്. സമ്മേളനം അല്ലെങ്കിൽ ഒത്തുചേരൽ എന്നർത്ഥം വരുന്ന എക്, കാലയോ എന്നീ രണ്ടു പദങ്ങളുടെ സംയോജനത്തിൽ നിന്നുമാണ് എക്ലേസിയ എന്ന പദം രൂപപ്പെട്ടത്. തുടക്കത്തിൽ എക്ലേസിയ എന്നത് പുരാതന ഗ്രീക്ക് നഗര സംസ്ഥാനങ്ങളിലെ പൗരന്മാരുടെ രാഷ്ട്രീയ സമ്മേളനത്തെയാണ് സൂചിപ്പിച്ചതെങ്കിൽ പുതിയ നിയമ ഗ്രന്ഥകർത്താക്കൾ സ്വീകരിച്ച ഈ പദം ക്രിസ്തീയ സഭയെ സൂചിപ്പിക്കുവാൻ തുടങ്ങി. ദൈവവുമായി കൂട്ടായ്മയിലായിരിക്കുവാൻ വിളിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്രകാരം സഭയുടെ തനിമ തന്നെ ഈ കൂട്ടായ്മയിൽ ഉൾച്ചേർന്നിരിക്കുന്നതുകൊണ്ടാണ് സഭ എപ്പോഴും ജനങ്ങളോട് ചേർന്നു നിൽക്കുവാനുള്ള ക്ഷണം നൽകുന്നത്. ഇത് ദൈവവുമായും സഹചരുമായുമുള്ള കൂട്ടായ്മയെ അർത്ഥം വയ്ക്കുന്നു. സഭയുടെ ഈ കൂട്ടായ്മ ദർശനത്തിന് മാതൃകയാണ് ലിയോ പതിമൂന്നാമൻ പാപ്പ രചിച്ച റേരും നൊവാരും ചാക്രിക ലേഖനത്തിലെ വാക്കുകളും ആശയങ്ങളും ആത്മീയമായ ദർശനങ്ങളും. തൊഴിലാളി സമൂഹത്തിന്റെ പ്രശ്നങ്ങളെയും ആശങ്കകളെയും അഭിസംബോധന ചെയ്യുന്ന ഒരു ചാക്രിക ലേഖനം എന്ന നിലയിൽ ലിയോ പതിമൂന്നാമൻ പാപ്പ എല്ലാവരെയും ക്ഷണിക്കുന്നത് ഒരുമിച്ചു നീങ്ങുന്നതിനും കൂട്ടായ്മയിൽ വളരുന്നതിനുമാണ്. ക്രിസ്തീയ സാമൂഹിക സിദ്ധാന്തത്തിലെ ഒരു നാഴികക്കല്ലാണ് റേരും നൊവാരും ചാക്രിക ലേഖനത്തിന്റെ പ്രസിദ്ധീകരണം. അതുവരെ നിരവധി ലോകസംഘടനകൾ സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്തപ്പോൾ ലഭിക്കാത്ത ഒരു പ്രത്യേക ശ്രദ്ധ കത്തോലിക്കാ സഭയുടെ ഈ പ്രസിദ്ധീകരണത്തിനു ലഭിച്ചു എന്നതിന് കാലം സാക്ഷി. ലിയോ പതിമൂന്നാമൻ പാപ്പായുടെ സാമൂഹിക ചിന്തയുടെ പ്രധാന ലക്ഷ്യം മനുഷ്യനും അവന്റെ അന്തസ്സിനോടുമുള്ള ബഹുമാനമായിരുന്നു. ഈ അടിസ്ഥാന തത്വത്തിന് ഹാനികരമായേക്കാവുന്ന എല്ലാറ്റിനെയും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു. പണം, പുരോഗതി, സാങ്കേതികവിദ്യ, പ്രകൃതിയെ നിയന്ത്രിക്കുവാനും ചൂഷണം ചെയ്യുവാനുമുള്ള കഴിവ് എന്നിങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളെ പാപ്പ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ ചാക്രിക ലേഖനം സഭയ്ക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പുറത്തുള്ള സാമൂഹിക സംഘടനകൾക്കും ആഗോള നേതൃത്വങ്ങൾക്കും വലിയ വഴികാട്ടിയായി മാറി. തൊഴിലാളികളും മുതലാളിമാരും തമ്മിലുള്ള യോജിച്ച പ്രവർത്തനം എല്ലാ സാമൂഹിക വിഭാഗങ്ങളുടെയും അവകാശങ്ങളുടെയും കടമകളുടെയും പുനർവിചിന്തനം, ന്യായമായ വേതനവും നീതിയുക്തമായ തൊഴിലവസ്ഥകളും, സ്വകാര്യ വ്യക്തികളുടെ അവകാശങ്ങളുടെ സംരക്ഷണം, ദുർബലർക്കും ദരിദ്രർക്കുമുള്ള പ്രത്യേകമായ പരിഗണന എന്നിങ്ങനെ വിവിധ വിഷയങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സാമൂഹികമായ ഒരു പരിഷ്കരണത്തിന് ആഹ്വാനം നൽകുന്ന ഈ ചാക്രിക ലേഖനം അതിന്റെ അവസാന താളുകളിൽ ഈ എല്ലാ കാര്യങ്ങളും നടപ്പിൽ വരുത്തുവാൻ ഏറെ ആവശ്യമായ കൂട്ടായ്മയുടെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നു. കത്തോലിക്ക പ്രചോദനത്തിൽ നിന്നുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കുവാൻ പ്രേരിപ്പിക്കുകയും തൊഴിൽ ബന്ധങ്ങളുടെ മൂലക്കല്ലായി ക്രിസ്ത്യൻ ഐക്യദാർഢ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും സംഘർഷ സന്ദർഭങ്ങളിൽ സംസ്ഥാനങ്ങളുടെ ഇടപെടൽ ക്ഷണിക്കുകയും ചെയ്യുന്ന ചാക്രിക ലേഖനമാണിത്. ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ പ്രത്യേകമായി റേരും നൊവാരും ചാക്രിക ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് ലിയോ പതിമൂന്നാമൻ പാപ്പ നൽകുന്ന ഏതാനും പ്രായോഗികമായ നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. തൊഴിലാളികളെയും തൊഴിൽദാതാക്കളെയും ഇരുചേരിയിൽ നിർത്തിക്കൊണ്ട് പരസ്പരമുള്ള വിദ്വേഷത്തിലേക്കും മാത്സര്യത്തിലേക്കും നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിപ്ലവാത്മകമായ ഒരു ആഹ്വാനവുമായി ലിയോ പതിമൂന്നാമൻ പാപ്പ മുൻപോട്ടുവരുന്നത്. മുകളിൽ പറഞ്ഞ രണ്ട് വിഭാഗങ്ങളെയും കൂടുതൽ അടുപ്പിക്കുന്നതിനും പരസ്പരം കേൾക്കുന്നതിനും കൂടുതൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കണമെന്ന് പറയുന്ന പാപ്പ മുതലാളിമാർക്കും തൊഴിലാളികൾക്കും നൽകുവാൻ കഴിയുന്ന നിരവധിയായ സംഭാവനകളെ കൂടുതൽ മൂല്യവൽക്കരിക്കണമെന്നും ആവശ്യപ്പെടുന്നു. തൊഴിലിടങ്ങളിൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾ, വിധവകളെയും അനാഥരായ കുട്ടികളെയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത, കുട്ടികൾക്കും യുവാക്കൾക്കും മുതിർന്നവർക്കും നൽകേണ്ടുന്ന സംരക്ഷണം എന്നിങ്ങനെ വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യവും എല്ലാവരും ഉൾക്കൊള്ളണമെന്നും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. സംസ്കാരങ്ങളുടെ പുരോഗതിയും ജീവിതത്തിന്റെ വർദ്ധിച്ച ആവശ്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് എപ്രകാരമുള്ള മാറ്റങ്ങളാണ് തൊഴിലാളികളും തൊഴിൽദാതാക്കളും തമ്മിലുള്ള ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. സ്വന്തം ബലഹീനതയെക്കുറിച്ചുള്ള ബോധം മനുഷ്യനെ തന്റെ പ്രവൃത്തിയെ മറ്റുള്ളവരുടെ പ്രവൃത്തികളുമായി സംയോജിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നുവെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ലിയോ പതിമൂന്നാമൻ പാപ്പ പറയുന്നത്.
സാർവത്രികമായ ഒരു സാഹോദര്യം കെട്ടിപ്പടുക്കുന്നതിലൂടെ മാത്രമേ പൊതുനന്മ കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യർക്കിടയിലെ വൈവിധ്യങ്ങൾക്ക് നടുവിലും അവർ വിളിക്കപ്പെട്ടിരിക്കുന്നത് പൊതുജനമായി മാറുന്നതിനാണ്. ആയതിനാൽ പരസ്പരം ആശയവിനിമയം നടത്തി ഒരു രാഷ്ട്രം രൂപീകരിക്കുവാൻ പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്യുന്നു. ഇപ്രകാരം മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന കൂട്ടായ്മയെ ത്വരിതപ്പെടുത്തുന്ന അസോസിയേഷനുകൾ വളർത്തുവാൻ ഭരണാധികാരികൾക്കുള്ള കടമയെയും പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. പൗരന്മാരുടെ അവകാശങ്ങളിൽ കയ്യേറ്റം നടത്താതിരിക്കുവാനും പൊതുനന്മയുടെ മറവിൽ തിന്മ ചെയ്യാതിരിക്കുവാനും ഏറ്റവും ജാഗ്രതയോടെ ഇത്തരം അസോസിയേഷനുകളുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ മാത്രമാണ് വലിയ നേട്ടങ്ങൾ കൈവരിക്കുക സാധ്യമാവുകയുള്ളൂ. ഇപ്രകാരമുള്ള കൂട്ടായ്മകൾ സഭയിലും ഉണ്ടെന്നുള്ള വസ്തുതയും പാപ്പ അടിവരയിടുന്നു. സഭയുടെ നേതൃത്വത്തിൽ ഉള്ള കൂട്ടായ്മകൾ എന്നാൽ നിരോധിക്കപ്പെടുന്നതും വിലക്കുകൾ ഏർപ്പെടുത്തപ്പെടുന്നതും അന്നത്തെ പോലെ തന്നെ ഇന്നും യാഥാർത്ഥ്യമാണെന്നുള്ള സത്യം നാം മറന്നുപോകരുത്. എന്നാൽ ഇത്തരം നിരോധനങ്ങൾ കത്തോലിക്കാ സംഘടനകൾക്കെതിരെ ഏർപ്പെടുത്തുമ്പോൾ മതത്തിനും രാഷ്ട്രത്തിനുമെതിരെ പരസ്യമായി ഗൂഢാലോചന നടത്തുന്ന ആളുകളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് മറന്നുപോകരുതെന്നും പാപ്പ എടുത്തു പറയുന്നു. തൊഴിലാളി സംഘടനകൾ ഇന്ന് പലതുണ്ടെങ്കിലും അവയെ ശരിയേത് തെറ്റേത് എന്ന് വിവേചനത്തോടുകൂടി സമീപിക്കുന്നതിനുള്ള കടമയും പാപ്പ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കാലത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് തൊഴിലാളികളുടെ അവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിൽ കത്തോലിക്കാ സഭയ്ക്കുള്ള കടമകളും പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് പോലെയുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള ബന്ധങ്ങളെ ഊഷ്മളമാക്കിക്കൊണ്ട് പൊതുജനങ്ങളുടെ നന്മയ്ക്ക് കൊണ്ടുവന്ന നേട്ടങ്ങൾ വളരെ പ്രസിദ്ധമാണ്. എന്നാൽ ഈ സംഘടനകൾ ബാഹ്യപ്രേരണകളുടെ ദുരാത്മക ശക്തികൾക്ക് ഒരിക്കലും കീഴടങ്ങരുതെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. പൗരന്മാർക്ക് സമൂഹത്തിൽ ഒന്നിച്ചു ചേരുവാനുള്ള സ്വതന്ത്ര അവകാശമുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശ്യത്തിന് ഏറ്റവും അനുയോജ്യമെന്ന് അവർ കരുതുന്ന സംഘടനയെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശവും ഉണ്ടായിരിക്കണമെന്ന ചരിത്രപ്രസിദ്ധമായ ആഹ്വാനം ലിയോ 13-ാമന്റേതാണ്. ശാരീരികവും സാമ്പത്തികവും ധാർമ്മികവുമായ ക്ഷേമത്തിൽ വ്യക്തികളെ ഊട്ടിയുറപ്പിക്കുന്നതിൽ ഇത്തരം സംഘടനകൾക്കുള്ള കടമകളും പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. താഴ്ന്ന വിഭാഗങ്ങളുടെ ഭൗതികവും ധാർമ്മികവുമായ ക്ഷേമത്തിന് ആവശ്യമായ വ്യവസ്ഥകൾ കത്തോലിക്കാ സംഘടനകൾ ഉയർത്തിപ്പിടിക്കുന്നതിനാൽ ഈ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ദൈവീകമായ ഇടപെടലുകൾ ഉൾക്കൊള്ളുന്നുവെന്നും പാപ്പ പറയുന്നു. കൂട്ടായ്മയിൽ ഐക്യപ്പെടുകയും വിവേകപൂർവ്വം നയിക്കപ്പെടുകയും ചെയ്താൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സംഘടനകൾക്ക് സാധിക്കുമെന്ന് ലിയോ 13-ാമൻ പാപ്പ വിലയിരുത്തുന്നുണ്ട്. തെറ്റായ പ്രതീക്ഷകളാലും വ്യർത്ഥമായ മിഥ്യാധാരണകളാലും വഞ്ചിക്കപ്പെടുന്ന ദരിദ്രരായ തൊഴിലാളികളെ ശരിയായ ദിശയിൽ നടത്തുന്നതിനും അവർക്ക് നീതിയുക്തമായതും അന്തസ്സാർന്നതുമായ ജീവിതം ഉറപ്പുവരുത്തുന്നതിനും കത്തോലിക്കാ സംഘടനകൾക്ക് സാധിക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്യുന്നു. ലിയോ 13-ാമൻ പാപ്പായുടെ ഈ ക്ഷണം ഇന്നത്തെ കാലഘട്ടത്തിൽ കത്തോലിക്കാ സംഘടനകൾക്ക് ഏറെ ഊർജം പകർന്നു എന്നതിൽ കാലം സാക്ഷിയാണ്. ലിയോ 13-ാമൻ പാപ്പായെപ്പോലെ നമ്മുടെ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പായും സാധാരണക്കാരുടെ അവകാശങ്ങൾക്കുവേണ്ടി സംസാരിക്കുമ്പോൾ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തിന്റെ പ്രസക്തിയും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ വർദ്ധിക്കുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഗാനത്തിന്റെ വരികളും സംഗീതവും ആലാപനവും നിർവഹിച്ചിരിക്കുന്നത് ഫാദർ ബിനോജ് മുളവരിക്കൽ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. സുവിശേഷ പ്രഘോഷണത്തിൽ മാധ്യമങ്ങളുടെ ഉപയോഗത്തിന് പ്രാധാന്യം കൊടുത്ത ബിഷപ്പ് ഫുൾട്ടൺ ഷീന്റെ മാതൃക ഇന്നത്തെ യുവജനങ്ങൾക്കും പുതുതലമുറകൾക്കും മാതൃകയാക്കാവുന്നതാണെന്ന് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ. സെപ്റ്റംബർ 25 ഫ്രാൻസിലേക്കു നടത്താനിരിക്കുന്ന അപ്പസ്തോലിക യാത്രയ്ക്ക് മുൻപായി സെപ്റ്റംബർ 23 വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ചാവേളയിൽ സംസാരിക്കവെയാണ് സുവിശേഷ പ്രഘോഷണ രംഗത്ത് ബിഷപ്പ് ഷീന്റെ മാതൃകയെക്കുറിച്ച് പരിശുദ്ധ പിതാവ് എടുത്തു പറഞ്ഞത്. മാധ്യമങ്ങളിലൂടെ സുവിശേഷം പ്രചരിപ്പിച്ച ഈ മെത്രാന്റെ മാതൃകയും മാധ്യസ്ഥ്യവും സന്തോഷപൂർവമായ ആവേശത്തോടെ സുവിശേഷ സന്ദേശം പങ്കുവയ്ക്കുന്നതിനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്താൻ അനേകർക്ക് പ്രചോദനമാകട്ടെയെന്ന് പരിശുദ്ധ പിതാവ് ആശംസിച്ചു. സെപ്റ്റംബർ 24 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മിസൌറിയിലെ സെന്റ് ലൂയിസിലുള്ള ദിഡോമറ്റ് അമേരിക്ക സെന്ററിൽ ബിഷപ്പ് ഫുൾട്ടൺ ഷീനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തിരുക്കർമ്മങ്ങൾ നടക്കും. സുവിശേഷവത്കരണ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രോപ്രിഫെക്ട് കർദിനാൾ ലൂയിസ് അന്തോണിയോ താഗ്ലെയായിരിക്കും തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുക. അന്താരാഷ്ട്ര തലങ്ങളിൽ ഇപ്പോഴും ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുന്ന തന്റെ പ്രഥമ ചാക്രിക ലേഖനത്തിൽ താൻ മുന്നോട്ടു വയ്ക്കുന്ന മനുഷ്യരായി തുടരാനുള്ള കടമയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുമായാണ് ലിയോ 14-ാമൻ പാപ്പ ഫ്രാൻസിലേക്കെത്തുകയെന്ന് വാർത്താവിനിമയ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററിയുടെ എഡിറ്റർ അന്ത്രയ തുർണിയെല്ലി. സാങ്കേതിക വിദ്യകൾ സാങ്കേതിക പിരിമുറുക്കങ്ങളിലേക്കു നയിക്കുകയും മനുഷ്യജീവിതത്തിനും അതിന്റെ അന്തസ്സിനുമെതിരായ ആക്രമണങ്ങളും യുദ്ധത്തിന്റെ ക്രൂരതയും അതിനെ അനിവാര്യമെന്ന നിലയിൽ സാധാരണവൽക്കരിക്കാൻ നടക്കുന്ന ശ്രമങ്ങളും മുന്നേറുന്ന ഇന്നിന്റെ സാഹചര്യത്തിൽ മാനവികതയിൽ തുടരാനുള്ള പരിശുദ്ധ പിതാവിന്റെ ആഹ്വാനം ശ്രദ്ധേയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആയുധരഹിതവും നിരായുധീകരിക്കുന്നതുമായ സമാധാനമെന്ന ആശയം മുന്നോട്ടുവയ്ക്കുന്ന പാപ്പയുടേത് അധികാരത്തിന്റെയും ശക്തിയുടെയും ന്യായചിന്തകളോട് ചേർന്നു പോകുന്നതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രൈസ്തവ വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പേരിൽ പ്രശസ്തമായിരുന്ന ഫ്രാൻസിലേക്ക് തന്റെ 5-ാമത് അന്താരാഷ്ട്ര അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായെത്തുന്ന ലിയോ 14-ാമൻ പാപ്പയെ കാത്തിരിക്കുന്നത് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന ഒരു പ്രാദേശിക കത്തോലിക്കാ സഭ. ഫ്രാൻസ് ഉൾപ്പെടെ യൂറോപ്പ് ഇന്ന് അഭിമുഖീകരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളുടെയും മൂല്യച്യുതിയുടെയും മുന്നിൽ വിശ്വാസത്തിന്റെ പ്രകാശം പരത്താനും മാനവിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിനും മനുഷ്യാന്തസ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനും പരിശുദ്ധ പിതാവിന്റെ സന്ദർശനവും പ്രഘോഷണങ്ങളും സഹായകരമായേക്കും. നേപ്പാളിന്റെ മധ്യവടക്കൻ മേഖലകളിലുണ്ടായ കനത്ത പ്രളയത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധികൾ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴും തുടരുകയാണെന്നും പ്രളയത്തിനുശേഷം ഒരു മാസം പിന്നിട്ടുകഴിഞ്ഞിട്ടും 14,000 കുട്ടികൾക്കെങ്കിലും വിദ്യാഭ്യാസം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ് സെപ്റ്റംബർ 23 പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെയാണ് 414 കുട്ടികളടക്കം 440 വിദ്യാഭ്യാസ മേഖലയിൽ മരണമടയുകയോ കാണാതാവുകയോ ചെയ്ത ഈ സംഭവത്തെക്കുറിച്ച് സംഘടന എഴുതിയത്. ധാദിംഗ്, നുവാക്കോട്ട്, റസുവ ജില്ലകളിലെ 62 സ്കൂളുകളിലും പഠനകേന്ദ്രങ്ങളിലുമായി 14,000-ത്തിലധികം കുട്ടികൾക്ക് പഠനം തുടരാനാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് നേപ്പാളിലേക്കുള്ള യൂണിസെഫ് പ്രതിനിധി അലീച്ചെ അകുങ്ക പ്രസ്താവിച്ചു. ദുരന്തബാധിത മേഖലകളിൽ വിദ്യാഭ്യാസം പുനരാരംഭിക്കുന്നത് കുട്ടികൾക്ക് സുരക്ഷിതത്വവും സാധാരണ ജീവിതത്തിന്റെ താളവും പ്രതീക്ഷയും വീണ്ടെടുക്കാൻ സഹായിക്കുമെന്ന് ശ്രീമതി അകുങ്ക അഭിപ്രായപ്പെട്ടു. സുഡാനിലെ വടക്കൻ കോർഡോഫാൻ സംസ്ഥാനത്തെ ഷിക്കാൻ പ്രദേശത്ത് 2 ഗോഡൌണുകൾക്കു നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 3.3 ലക്ഷത്തിന്റെ വിദ്യാഭ്യാസ സാമഗ്രികൾ നശിച്ചതായി ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ് അറിയിച്ചു. സെപ്റ്റംബർ 20-നുണ്ടായ ആക്രമണത്തിൽ 292,000-ലേറെ സ്കൂൾ പാഠപുസ്തകങ്ങളും അറബി ഭാഷയുടെയും ഗണിതത്തിന്റെയും ആവർത്തന പഠനത്തിനായി തയ്യാറാക്കിയ 40,000 പുസ്തകങ്ങളും മറ്റ് പഠന സാമഗ്രികളുമാണ് കത്തിനശിച്ചത്. ഈ ആക്രമണം ആയിരക്കണക്കിന് കുട്ടികളുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ശിശുക്ഷേമനിധി വിലയിരുത്തുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ 13-ാമൻ പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തെ അധികരിച്ചുള്ള ചിന്തകളുടെ അവസാന ഭാഗമാണ് നാം കേൾക്കുന്നത്.

കൂട്ടായ്മയുടെ ശക്തിയെ എടുത്തുകാണിക്കുന്ന പഠനങ്ങളാണ് കത്തോലിക്കാ സഭ എക്കാലത്തും നൽകിയിരിക്കുന്നത്. അതിനു പ്രധാനപ്പെട്ട കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ഈ കൂട്ടായ ശക്തി മനുഷ്യജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് എടുത്തുകാണിക്കുന്നു. സഭയെ വിശദീകരിക്കുന്ന എക്ലേസിയ എന്ന ഗ്രീക്ക് പദവും കൂട്ടായ്മ ഭാവത്തെയാണ് അടിവരയിടുന്നത്. എക്ലേസിയ എന്ന വാക്കിന്റെ പദോൽപത്തി പുരാതനമായ ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ്. സമ്മേളനം അല്ലെങ്കിൽ ഒത്തുചേരൽ എന്നർത്ഥം വരുന്ന എക്, കാലയോ എന്നീ രണ്ടു പദങ്ങളുടെ സംയോജനത്തിൽ നിന്നുമാണ് എക്ലേസിയ എന്ന പദം രൂപപ്പെട്ടത്. തുടക്കത്തിൽ എക്ലേസിയ എന്നത് പുരാതന ഗ്രീക്ക് നഗര സംസ്ഥാനങ്ങളിലെ പൗരന്മാരുടെ രാഷ്ട്രീയ സമ്മേളനത്തെയാണ് സൂചിപ്പിച്ചതെങ്കിൽ, പുതിയ നിയമ ഗ്രന്ഥകർത്താക്കൾ സ്വീകരിച്ച ഈ പദം ക്രിസ്തീയ സഭയെ സൂചിപ്പിക്കുവാൻ തുടങ്ങി. ദൈവവുമായി കൂട്ടായ്മയിലായിരിക്കുവാൻ വിളിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്രകാരം സഭയുടെ തനിമ തന്നെ ഈ കൂട്ടായ്മയിൽ ഉൾച്ചേർന്നിരിക്കുന്നതുകൊണ്ടാണ് സഭ എപ്പോഴും ജനങ്ങളോട് ചേർന്നു നിൽക്കുവാനുള്ള ക്ഷണം നൽകുന്നത്. ഇത് ദൈവവുമായും സഹചരുമായുമുള്ള കൂട്ടായ്മയെ അർത്ഥം വയ്ക്കുന്നു. സഭയുടെ ഈ കൂട്ടായ്മ ദർശനത്തിന് മാതൃകയാണ് ലിയോ 13-ാമൻ പാപ്പ രചിച്ച റേരും നൊവാരും ചാക്രിക ലേഖനത്തിലെ വാക്കുകളും ആശയങ്ങളും ആത്മീയമായ ദർശനങ്ങളും. തൊഴിലാളി സമൂഹത്തിന്റെ പ്രശ്നങ്ങളെയും ആശങ്കകളെയും അഭിസംബോധന ചെയ്യുന്ന ഒരു ചാക്രിക ലേഖനം എന്ന നിലയിൽ ലിയോ 13-ാമൻ പാപ്പ എല്ലാവരെയും ക്ഷണിക്കുന്നത് ഒരുമിച്ചു നീങ്ങുന്നതിനും കൂട്ടായ്മയിൽ വളരുന്നതിനുമാണ്. ക്രിസ്തീയ സാമൂഹിക സിദ്ധാന്തത്തിലെ ഒരു നാഴികക്കല്ലാണ് റേരും നൊവാരും ചാക്രിക ലേഖനത്തിന്റെ പ്രസിദ്ധീകരണം. അതുവരെ നിരവധി ലോകസംഘടനകൾ സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്തപ്പോൾ ലഭിക്കാത്ത ഒരു പ്രത്യേക ശ്രദ്ധ കത്തോലിക്കാ സഭയുടെ ഈ പ്രസിദ്ധീകരണത്തിനു ലഭിച്ചു എന്നതിന് കാലം സാക്ഷി. ലിയോ 13-ാമൻ പാപ്പായുടെ സാമൂഹിക ചിന്തയുടെ പ്രധാന ലക്ഷ്യം മനുഷ്യനും അവന്റെ അന്തസ്സിനോടുമുള്ള ബഹുമാനമായിരുന്നു. ഈ അടിസ്ഥാന തത്വത്തിന് ഹാനികരമായേക്കാവുന്ന എല്ലാറ്റിനെയും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നു. പണം, പുരോഗതി, സാങ്കേതികവിദ്യ, പ്രകൃതിയെ നിയന്ത്രിക്കുവാനും ചൂഷണം ചെയ്യുവാനുമുള്ള കഴിവ് എന്നിങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളെ പാപ്പ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ ചാക്രിക ലേഖനം സഭയ്ക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പുറത്തുള്ള സാമൂഹിക സംഘടനകൾക്കും ആഗോള നേതൃത്വങ്ങൾക്കും വലിയ വഴികാട്ടിയായി മാറി. തൊഴിലാളികളും മുതലാളിമാരും തമ്മിലുള്ള യോജിച്ച പ്രവർത്തനം, എല്ലാ സാമൂഹിക വിഭാഗങ്ങളുടെയും അവകാശങ്ങളുടെയും കടമകളുടെയും പുനർവിചിന്തനം, ന്യായമായ വേതനവും നീതിയുക്തമായ തൊഴിലവസ്ഥകളും, സ്വകാര്യ വ്യക്തികളുടെ അവകാശങ്ങളുടെ സംരക്ഷണം, ദുർബലർക്കും ദരിദ്രർക്കുമുള്ള പ്രത്യേകമായ പരിഗണന എന്നിങ്ങനെ വിവിധ വിഷയങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സാമൂഹികമായ ഒരു പരിഷ്കരണത്തിന് ആഹ്വാനം നൽകുന്ന ഈ ചാക്രിക ലേഖനം അതിന്റെ അവസാന താളുകളിൽ ഈ എല്ലാ കാര്യങ്ങളും നടപ്പിൽ വരുത്തുവാൻ ഏറെ ആവശ്യമായ കൂട്ടായ്മയുടെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നു. കത്തോലിക്ക പ്രചോദനത്തിൽ നിന്നുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കുവാൻ പ്രേരിപ്പിക്കുകയും തൊഴിൽ ബന്ധങ്ങളുടെ മൂലക്കല്ലായി ക്രിസ്ത്യൻ ഐക്യദാർഢ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും സംഘർഷ സന്ദർഭങ്ങളിൽ സംസ്ഥാനങ്ങളുടെ ഇടപെടൽ ക്ഷണിക്കുകയും ചെയ്യുന്ന ചാക്രിക ലേഖനമാണിത്. ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ പ്രത്യേകമായി റേരും നൊവാരും ചാക്രിക ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് ലിയോ 13-ാമൻ പാപ്പ നൽകുന്ന ഏതാനും പ്രായോഗികമായ നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. തൊഴിലാളികളെയും തൊഴിൽദാതാക്കളെയും ഇരുചേരിയിൽ നിർത്തിക്കൊണ്ട് പരസ്പരമുള്ള വിദ്വേഷത്തിലേക്കും മാത്സര്യത്തിലേക്കും നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിപ്ലവാത്മകമായ ഒരു ആഹ്വാനവുമായി ലിയോ 13-ാമൻ പാപ്പ മുൻപോട്ടു വരുന്നത്. മുകളിൽ പറഞ്ഞ രണ്ട് വിഭാഗങ്ങളെയും കൂടുതൽ അടുപ്പിക്കുന്നതിനും പരസ്പരം കേൾക്കുന്നതിനും കൂടുതൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കണമെന്ന് പറയുന്ന പാപ്പ മുതലാളിമാർക്കും തൊഴിലാളികൾക്കും നൽകുവാൻ കഴിയുന്ന നിരവധിയായ സംഭാവനകളെ കൂടുതൽ മൂല്യവൽക്കരിക്കണമെന്നും ആവശ്യപ്പെടുന്നു. തൊഴിലിടങ്ങളിൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾ, വിധവകളെയും അനാഥരായ കുട്ടികളെയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത, കുട്ടികൾക്കും യുവാക്കൾക്കും മുതിർന്നവർക്കും നൽകേണ്ടുന്ന സംരക്ഷണം എന്നിങ്ങനെ വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യവും എല്ലാവരും ഉൾക്കൊള്ളണമെന്നും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. സംസ്കാരങ്ങളുടെ പുരോഗതിയും ജീവിതത്തിന്റെ വർദ്ധിച്ച ആവശ്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് എപ്രകാരമുള്ള മാറ്റങ്ങളാണ് തൊഴിലാളികളും തൊഴിൽദാതാക്കളും തമ്മിലുള്ള ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. സ്വന്തം ബലഹീനതയെക്കുറിച്ചുള്ള ബോധം മനുഷ്യനെ തന്റെ പ്രവൃത്തിയെ മറ്റുള്ളവരുടെ പ്രവൃത്തികളുമായി സംയോജിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നുവെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ലിയോ 13-ാമൻ പാപ്പ പറയുന്നത്.
സാർവത്രികമായ ഒരു സാഹോദര്യം കെട്ടിപ്പടുക്കുന്നതിലൂടെ മാത്രമേ പൊതുനന്മ കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യർക്കിടയിലെ വൈവിധ്യങ്ങൾക്ക് നടുവിലും അവർ വിളിക്കപ്പെട്ടിരിക്കുന്നത് പൊതുജനമായി മാറുന്നതിനാണ്. ആയതിനാൽ പരസ്പരം ആശയവിനിമയം നടത്തി ഒരു രാഷ്ട്രം രൂപീകരിക്കുവാൻ പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്യുന്നു. ഇപ്രകാരം മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന കൂട്ടായ്മയെ ത്വരിതപ്പെടുത്തുന്ന അസോസിയേഷനുകൾ വളർത്തുവാൻ ഭരണാധികാരികൾക്കുള്ള കടമയെയും പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. പൗരന്മാരുടെ അവകാശങ്ങളിൽ കയ്യേറ്റം നടത്താതിരിക്കുവാനും പൊതുനന്മയുടെ മറവിൽ തിന്മ ചെയ്യാതിരിക്കുവാനും ഏറ്റവും ജാഗ്രതയോടെ ഇത്തരം അസോസിയേഷനുകളുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ മാത്രമാണ് വലിയ നേട്ടങ്ങൾ കൈവരിക്കുക സാധ്യമാവുകയുള്ളൂ. ഇപ്രകാരമുള്ള കൂട്ടായ്മകൾ സഭയിലും ഉണ്ടെന്നുള്ള വസ്തുതയും പാപ്പ അടിവരയിടുന്നു. സഭയുടെ നേതൃത്വത്തിൽ ഉള്ള കൂട്ടായ്മകൾ എന്നാൽ നിരോധിക്കപ്പെടുന്നതും വിലക്കുകൾ ഏർപ്പെടുത്തപ്പെടുന്നതും അന്നത്തെ പോലെ തന്നെ ഇന്നും യാഥാർത്ഥ്യമാണെന്നുള്ള സത്യം നാം മറന്നുപോകരുത്. എന്നാൽ ഇത്തരം നിരോധനങ്ങൾ കത്തോലിക്കാ സംഘടനകൾക്കെതിരെ ഏർപ്പെടുത്തുമ്പോൾ മതത്തിനും രാഷ്ട്രത്തിനുമെതിരെ പരസ്യമായി ഗൂഢാലോചന നടത്തുന്ന ആളുകളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് മറന്നുപോകരുതെന്നും പാപ്പ എടുത്തു പറയുന്നു. തൊഴിലാളി സംഘടനകൾ ഇന്ന് പലതുണ്ടെങ്കിലും അവയെ ശരിയേത് തെറ്റേത് എന്ന് വിവേചനത്തോടുകൂടി സമീപിക്കുന്നതിനുള്ള കടമയും പാപ്പ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കാലത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് തൊഴിലാളികളുടെ അവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിൽ കത്തോലിക്ക സഭയ്ക്കുള്ള കടമകളും പാപ്പ തന്റെ ചാക്രിക ലേഖനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് പോലെയുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള ബന്ധങ്ങളെ ഊഷ്മളമാക്കിക്കൊണ്ട് പൊതുജനങ്ങളുടെ നന്മയ്ക്ക് കൊണ്ടുവന്ന നേട്ടങ്ങൾ വളരെ പ്രസിദ്ധമാണ്. എന്നാൽ ഈ സംഘടനകൾ ബാഹ്യപ്രേരണകളുടെ ദുരാത്മക ശക്തികൾക്ക് ഒരിക്കലും കീഴടങ്ങരുതെന്നും പാപ്പ ഓർമ്മിപ്പിക്കുന്നു. പൗരന്മാർക്ക് സമൂഹത്തിൽ ഒന്നിച്ചു ചേരുവാനുള്ള സ്വതന്ത്ര അവകാശമുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശ്യത്തിന് ഏറ്റവും അനുയോജ്യമെന്ന് അവർ കരുതുന്ന സംഘടനയെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശവും ഉണ്ടായിരിക്കണമെന്ന ചരിത്രപ്രസിദ്ധമായ ആഹ്വാനം ലിയോ 13-ാമന്റേതാണ്. ശാരീരികവും സാമ്പത്തികവും ധാർമ്മികവുമായ ക്ഷേമത്തിൽ വ്യക്തികളെ ഊട്ടിയുറപ്പിക്കുന്നതിൽ ഇത്തരം സംഘടനകൾക്കുള്ള കടമകളും പാപ്പ ഓർമ്മപ്പെടുത്തുന്നു. താഴ്ന്ന വിഭാഗങ്ങളുടെ ഭൗതികവും ധാർമ്മികവുമായ ക്ഷേമത്തിന് ആവശ്യമായ വ്യവസ്ഥകൾ കത്തോലിക്ക സംഘടനകൾ ഉയർത്തിപ്പിടിക്കുന്നതിനാൽ ഈ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ദൈവീകമായ ഇടപെടലുകൾ ഉൾക്കൊള്ളുന്നുവെന്നും പാപ്പ പറയുന്നു. കൂട്ടായ്മയിൽ ഐക്യപ്പെടുകയും വിവേകപൂർവം നയിക്കപ്പെടുകയും ചെയ്താൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സംഘടനകൾക്ക് സാധിക്കുമെന്ന് ലിയോ 13-ാമൻ പാപ്പ വിലയിരുത്തുന്നുണ്ട്. തെറ്റായ പ്രതീക്ഷകളാലും വ്യർത്ഥമായ മിഥ്യാധാരണകളാലും വഞ്ചിക്കപ്പെടുന്ന ദരിദ്രരായ തൊഴിലാളികളെ ശരിയായ ദിശയിൽ നടത്തുന്നതിനും അവർക്ക് നീതിയുക്തമായതും അന്തസ്സാർന്നതുമായ ജീവിതം ഉറപ്പുവരുത്തുന്നതിനും കത്തോലിക്ക സംഘടനകൾക്ക് സാധിക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്യുന്നു. ലിയോ 13-ാമൻ പാപ്പായുടെ ഈ ക്ഷണം ഇന്നത്തെ കാലഘട്ടത്തിൽ കത്തോലിക്ക സംഘടനകൾക്ക് ഏറെ ഊർജം പകർന്നു എന്നതിൽ കാലം സാക്ഷിയാണ്. ലിയോ 13-ാമൻ പാപ്പായെപ്പോലെ നമ്മുടെ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പായും സാധാരണക്കാരുടെ അവകാശങ്ങൾക്കുവേണ്ടി സംസാരിക്കുമ്പോൾ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തിന്റെ പ്രസക്തിയും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ വർദ്ധിക്കുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഗാനത്തിന്റെ വരികളും സംഗീതവും ആലാപനവും നിർവഹിച്ചിരിക്കുന്നത് ഫാദർ ബിനോജ് മുളവരിക്കൽ.

0: ലൗഡേറ്റൂർ യേശുസ് ക്രിസ്തുസ്. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ഫ്രാൻസിലേക്കുള്ള ലിയോ 14-ാമൻ പാപ്പായുടെ അപ്പസ്തോലിക യാത്രയുടെ പ്രഥമ ദിന വിവരണങ്ങളും സന്ദേശങ്ങളും കേൾക്കാം. ഫ്രാൻസിന്റെ മണ്ണിൽ വലിയ ഇടയൻ. ലിയോ 14-ാമൻ പാപ്പായുടെ 5-ാമത് അപ്പസ്തോലിക യാത്രയ്ക്ക് വേദിയാകുന്നത് കത്തോലിക്കാ സഭയുമായി നൂറ്റാണ്ടുകളായി ചരിത്രപരവും ആത്മീയപരവുമായി ആഴമേറിയ ബന്ധം പുലർത്തുന്ന ഫ്രാൻസിന്റെ മണ്ണിലേക്കാണ്. ലോകത്തിന് ജീവൻ ഉണ്ടാകേണ്ടതിന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു താൻ ലോകത്തിന് ജീവൻ നൽകുന്ന അപ്പമാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ഈ വചനമാണ് യാത്രയുടെ പ്രമേയം. സഭയുടെ പ്രധാന സംരക്ഷകരായി നിലകൊണ്ടതിനാൽ ഫ്രാൻസ് സഭയുടെ മൂത്ത മകൾ അല്ലെങ്കിൽ കടിഞ്ഞൂൽ പുത്രിയെന്ന് അറിയപ്പെട്ടു. മധ്യകാലഘട്ടത്തിൽ പാപ്പാമാരുടെ ഭരണകേന്ദ്രമായി ഫ്രാൻസിലെ അവിഞ്ഞോൺ മാറിയതും ലോകപ്രശസ്തമായ നോത്രദാം കത്തീഡ്രൽ പോലെയുള്ള നിർമ്മിതികളും സഭയുടെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ സ്വാധീനം വിളിച്ചോതുന്നു. വിശുദ്ധ ജോൺ ഓഫ് ആർക്ക്, ഫ്രാൻസിസ് ദി സെയിൽസ് തുടങ്ങിയ നിരവധി വിശുദ്ധർ ഫ്രഞ്ച് കത്തോലിക്ക ചരിത്രത്തിന്റെ ഭാഗമാണ്. ഫ്രാൻസിന്റെ കത്തോലിക്ക പാരമ്പര്യത്തിന്റെയും ചരിത്രത്തിന്റെയും മറ്റൊരു സുവർണ ഏടുകളിലേക്കാണ് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പായും പറന്നിറങ്ങിയത്. 1980, 1983, 1986, 1988, 1996, 2004 എന്നീ വർഷങ്ങളിൽ 7 തവണയാണ് വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ ഫ്രാൻസ് സന്ദർശിച്ചിട്ടുള്ളത്. ബെനഡിക്ട് 16-ാമൻ പാപ്പായും 2008-ൽ ഈ രാഷ്ട്രം സന്ദർശിച്ചിട്ടുണ്ട്. 2014, 2023, 2024 എന്നീ വർഷങ്ങളിൽ ഫ്രാൻസിസ് പാപ്പായും ഫ്രാൻസിലെ വിവിധ സ്ഥലങ്ങളിൽ അപ്പസ്തോലിക സന്ദർശനം നടത്തിയിട്ടുണ്ട്. ലിയോ 14-ാമൻ പാപ്പായുടെ 4 ദിവസത്തെ സന്ദർശനത്തിൽ സമാധാനം, സംസ്കാരം, ആഗോള ഐക്യം എന്നിവ മുൻനിർത്തിയുള്ള പരിപാടികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സഭയും ഭരണകൂടവും തമ്മിലുള്ള സംവാദത്തിനും പാരമ്പര്യവും ഭാവി പ്രതീക്ഷകളും കൂട്ടിച്ചേർക്കുന്ന പുതിയൊരു അധ്യായത്തിനും ഈ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സെപ്റ്റംബർ 25-ാം തീയതി പ്രാദേശിക സമയം രാവിലെ 7:58 റോമിലെ ഫ്യുമിച്ചിനോ വിമാനത്താവളത്തിൽ നിന്നുമാണ് പാപ്പായുടെ വിമാനം യാത്രയായത്. ഫ്രാൻസിന്റെ തലസ്ഥാന നഗരിയായ പാരീസിലേക്ക് 1152 കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഏകദേശം ഫ്രാൻസിലെ സമയം 9:56 എത്തിച്ചേർന്നു. ഇറ്റലിക്കും ഫ്രാൻസിനും പുറമെ സ്വിറ്റ്സർലൻഡിൽ കൂടിയും വിമാനം യാത്ര ചെയ്തു. യാത്രാവേളയിൽ ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജോ മത്തരെല്ല, സ്വിസ് കോൺഫെഡറേഷൻ പ്രസിഡന്റ് ഗ്വി പാർമെലിൻ എന്നിവർക്ക് പാപ്പ ടെലിഗ്രാം സന്ദേശവും അയച്ചു. വിമാനത്തിൽ വെച്ച് പാപ്പ മാധ്യമപ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. ഏകദേശം 80 മാധ്യമപ്രവർത്തകരാണ് പാപ്പായുടെ യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിക്കുന്നത്. സമാധാനം പ്രഘോഷിക്കുവാൻ ആഗ്രഹിക്കുന്ന യേശുക്രിസ്തുവിന്റെ അനുയായി എന്ന നിലയിലാണ് താൻ ഫ്രാൻസിലേക്ക് യാത്ര നടത്തുന്നതെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. സമാധാനമെന്നത് ഇന്ന് ലോകം ഏറെ ആഗ്രഹിക്കുന്നതും ഏറെ പ്രാധാന്യമർഹിക്കുന്നതുമായ ഒരു സന്ദേശമാണെന്നതും പാപ്പ കൂട്ടിച്ചേർത്തു. പാപ്പയുടെ കഴിഞ്ഞ സ്പെയിൻ യാത്രയിൽ വിമാനത്തിനുണ്ടായ തകരാർ മൂലം മാധ്യമപ്രവർത്തകർക്ക് തന്നോടൊപ്പം യാത്ര ചെയ്യുവാൻ സാധിക്കാതെ പോയതിൽ പാപ്പ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. പാരീസ് നഗരം പാപ്പായെ വരവേൽക്കുവാൻ ഏറെ നാളുകൾക്ക് മുൻപേ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നുവെന്നതിന്റെ തെളിവാണ് വിമാനത്താവളത്തിലും അതിന്റെ പരിസരത്തുമായി പാപ്പായ്ക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ടുള്ള ബോർഡുകൾ. ഫ്രാൻസിന്റെ തലസ്ഥാനമായ ഈ നഗരം ലോകത്തിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ ഒന്നാണ്. റോമൻ അധിനിവേശം, മധ്യകാലഘട്ടം, നവോത്ഥാനം, മധ്യകാല രാജ്യഭരണം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രക്ഷോഭങ്ങൾ, 19-ാം നൂറ്റാണ്ടിലെ വൻ മാറ്റങ്ങൾ, 20-ാം നൂറ്റാണ്ടിലെ അതിജീവന പോരാട്ടങ്ങൾ എന്നിവയിലൂടെ നിരന്തരം സ്വയം നവീകരിച്ചുകൊണ്ടാണ് ഈ പ്രകാശ നഗരം ഇന്നത്തെ നിലയിലെത്തിയത്. അന്താരാഷ്ട്ര തലത്തിൽ സാംസ്കാരികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ വലിയ സ്വാധീനമുള്ള ഒരു ആഗോള നഗരം കൂടിയാണ് പാരീസ്. വിലമതിക്കാനാവാത്ത ചരിത്ര കലാപരമായ സ്മാരകങ്ങളുടെ ശേഖരമായ ഈ നഗരം ഫ്രഞ്ച് സംസ്കാരത്തിന്റെയും ആഗോള പ്രശസ്തിയുടെയും പ്രതീകമാണ്. ലോകത്തിലേറ്റവും കൂടുതൽ തവണ വേൾഡ് എക്സ്പോകൾക്ക് വേദിയായതും പാരീസാണെന്നത് എടുത്തു പറയേണ്ടതാണ്. കൂടാതെ 3 തവണ ഒളിമ്പിക് ഗെയിംസിനും പാരീസ് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. ഓർലി വിമാനത്താവളത്തിലെത്തിയ പാപ്പായെ വിമാനത്താവളത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് എമ്മാനുവൽ മക്രോൺ ഔദ്യോഗികമായി സ്വീകരിച്ചു. രണ്ടു കുട്ടികൾ പാപ്പായ്ക്ക് ബൊക്കയും സമർപ്പിച്ചു. വിമാനത്താവളത്തിൽ നിരവധി കുട്ടികൾ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് പാപ്പായെ വരവേൽക്കുവാൻ അണിചേർന്നിരുന്നു. പാപ്പ എത്തിച്ചേരുന്നതിനു മുൻപും ഈ കുട്ടികളുടെ അടുക്കൽ പ്രസിഡന്റ് കടന്നുചെന്ന് അവരെ പ്രോത്സാഹിപ്പിച്ചതും ഏറെ ഹൃദ്യമായിരുന്നു. ഔപചാരികതകൾക്കൊപ്പം പാപ്പായും പ്രസിഡന്റും ഏതാനും നിമിഷങ്ങൾ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടതും സന്ദർശനത്തിന്റെ ആദ്യ നിമിഷങ്ങളെ ഏറെ ഹൃദ്യമാക്കി. തുടർന്ന് ദേശീയ ഗാനം ബാൻഡ് സംഘം ആലപിച്ചു. സൈനികർ ഗാർഡ് ഓഫ് ഓണറും നൽകി. ഫ്രാൻസിന്റെയും വത്തിക്കാന്റെയും പ്രതിനിധികളെ തുടർന്ന് ഇരുവർക്കും പരിചയപ്പെടുത്തുകയും ചെയ്തു. ഫ്രാൻസിന്റെ പ്രതിനിധികളെ പ്രസിഡന്റ് എമ്മാനുവൽ മക്രോണും വത്തിക്കാൻ പ്രതിനിധികളെ പാപ്പായും വ്യക്തിപരമായി പരിചയപ്പെടുത്തിയതും സ്വീകരണ ചടങ്ങിനെ ഏറെ മോടിയുള്ളതാക്കി. ശേഷം വ്യക്തിപരമായ കൂടിക്കാഴ്ചകൾക്കായി പാപ്പായും പ്രസിഡന്റും അല്പസമയം ചിലവഴിച്ചു. തുടർന്ന് ഏകദേശം 19 കിലോമീറ്ററുകൾ അകലെയുള്ള ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ എലിസയോ കൊട്ടാരത്തിലേക്ക് റോഡുമാർഗം പാപ്പ കടന്നുചെന്നു. വരുന്ന വഴിയിൽ ദേവാലയ മണികൾ മുഴക്കി സഭയുടെ വലിയ മുക്കുവന് ആദരവർപ്പിക്കുകയും സ്വാഗതമാശംസിക്കുകയും ചെയ്തു. കൊട്ടാരത്തിലെത്തിച്ചേർന്ന പാപ്പായെ രാഷ്ട്രത്തലവൻ എമ്മാനുവൽ മക്രോണും പത്നി ബ്രിജിത്തും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ഔദ്യോഗിക ഫോട്ടോ എടുക്കുകയും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു. സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്കു ശേഷം കുടുംബാംഗങ്ങളെയും പരിചയപ്പെടുത്തി. പ്രാദേശിക സമയം 11:45 ഫ്രാൻസിലെ രാഷ്ട്രീയ മതനേതാക്കൾ, വ്യവസായികൾ, സിവിൽ സമൂഹത്തിന്റെയും സാംസ്കാരിക രംഗത്തിന്റെയും പ്രതിനിധികൾ, നയതന്ത്ര ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സമൂഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി പാപ്പ പൊതുസമ്മേളന മന്ദിരത്തിലേക്ക് കടന്നുചെന്നു. ഫ്രാൻസിന്റെ രാഷ്ട്രത്തലവൻ പാപ്പായെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്തു.
3: Très saint père, c'est cette France qui vous reçoit aujourd'hui avec beaucoup d'humilité, avec beaucoup d'honneur et une très grande joie. Soyez le bienvenu.
2: ഫ്രാൻസിന്റെ സമഗ്ര യാഥാർത്ഥ്യത്തെ കണ്ടുമുട്ടുവാൻ പരിശുദ്ധ പിതാവിന് സാധിക്കട്ടെയെന്ന് ആശംസിച്ചുകൊണ്ടും പാപ്പായുടെ സന്ദർശനത്തിൽ തങ്ങൾക്കുള്ള അതീവ സന്തോഷവും എടുത്തുപറഞ്ഞുകൊണ്ടാണ് പാപ്പായെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തത്. തുടർന്ന് പാപ്പ തന്റെ സന്ദേശം നൽകി.
4: Monsieur le Président, distingué autorité, membres des corps diplomatiques, mesdames et messieurs, c'est pour moi une grande joie.
5: ഫ്രാൻസ് സന്ദർശിക്കാൻ തനിക്കേകിയ ക്ഷണത്തിന് നന്ദി പറഞ്ഞും തനിക്കുകൂടി കുടുംബ ബന്ധങ്ങളുള്ള ഫ്രാൻസ് തനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന ചിന്ത പങ്കുവച്ചുമാണ് തന്റെ 5-ാമത് അന്താരാഷ്ട്ര അപ്പസ്തോലിക യാത്രയിലെ പ്രഥമ പ്രഭാഷണം പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ ആരംഭിച്ചത്. ഫ്രാൻസിലെ രാഷ്ട്രീയ സാമൂഹിക നേതൃത്വങ്ങളും രാജ്യത്തേക്കുള്ള നയതന്ത്ര പ്രതിനിധികളുമടങ്ങുന്ന സമൂഹത്തെ പാരീസിലെ എലിസയോ കൊട്ടാരത്തിൽ വെച്ച് അഭിസംബോധന ചെയ്ത പാപ്പ ഫ്രാൻസ് നൂറ്റാണ്ടുകളായി യൂറോപ്പിലും ലോകത്തും കലാ, സാംസ്കാരിക, ആത്മീയ രംഗങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തിയ രാജ്യമാണെന്നും രാജ്യത്തെ സ്കൂളുകൾ, സർവകലാശാലകൾ, അക്കാദമികൾ എന്നിവ സത്യാന്വേഷണത്തിന്റെയും അറിവിന്റെയും പ്രധാന കേന്ദ്രങ്ങളായിരുന്നുവെന്നും പ്രസ്താവിച്ചു. കത്തോലിക്കരും പ്രശസ്തരുമായ അനേകർ ശാസ്ത്രം, കല, സാഹിത്യം, തത്വചിന്ത തുടങ്ങിയവയ്ക്ക്, സൗന്ദര്യം, നന്മ, സത്യം എന്നിവയ്ക്കായുള്ള അന്വേഷണത്തിലൂടെ മനുഷ്യരാശിയുടെ നന്മയ്ക്കും ലോകത്തിന്റെ ജീവനും വേണ്ടി സംഭാവന ചെയ്യാനാകുമെന്ന് തെളിയിച്ചിട്ടുണ്ടെന്ന് പാപ്പ അനുസ്മരിച്ചു. നോത്രദാം കത്തീഡ്രലിന്റെ പുനരുദ്ധാരണത്തെ ഫ്രഞ്ച് ജനതയുടെ കൂട്ടായ പരിശ്രമത്തിന്റെയും സാങ്കേതിക മികവിന്റെയും പ്രതീകമായി വിശേഷിപ്പിച്ച പാപ്പ വിവിധ പ്രസ്ഥാനങ്ങളും വിദഗ്ധരും കരകൗശല തൊഴിലാളികളും പങ്കെടുത്ത കത്തീഡ്രൽ പുനരുദ്ധാരണം നശിച്ചതെന്നു കരുതിയ ഒന്നിന് കൂട്ടായ പ്രവർത്തനത്തിലൂടെ പുനർജന്മം നൽകാനാകുമെന്നാണ് ലോകത്തിനു മുന്നിൽ തെളിയിച്ചതെന്ന് അഭിപ്രായപ്പെട്ടു. കത്തീഡ്രലിന്റെ പുനരാരംഭം സാങ്കേതിക നേട്ടം മാത്രമല്ല ഐക്യത്തിന്റെയും പുതുജീവിതത്തിന്റെയും പ്രതീകമാണെന്നും പാപ്പ വ്യക്തമാക്കി. ഫ്രാൻസിന്റെ ക്രൈസ്തവ വേരുകൾ പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണത്തിൽ പ്രത്യേകം പരാമർശിച്ചു. വിശുദ്ധ ഐറേനിയസിന്റെ കാലം മുതൽ ക്ലോവിസിന്റെ മാമോദീസ വരെ നീളുന്ന ക്രൈസ്തവ പാരമ്പര്യം ഫ്രാൻസിന്റെ ആത്മീയ, സാംസ്കാരിക, ബൗദ്ധിക, കലാ, മിഷണറി ജീവിതത്തെ രൂപപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. മനുഷ്യാവകാശം, മതസ്വാതന്ത്ര്യം, ഓരോ വ്യക്തിയുടെയും അന്തർലീനമായ അന്തസ് എന്നിവയോടുള്ള ഫ്രാൻസിന്റെ പ്രതിബദ്ധതയും പാപ്പ എടുത്തുപറഞ്ഞു. മനുഷ്യാവകാശങ്ങൾക്കു വേണ്ടിയുള്ള ഫ്രാൻസിന്റെ നിലപാടുകളെ അനുസ്മരിച്ച പാപ്പ ദരിദ്രർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും വേണ്ടിയുള്ള ഫ്രഞ്ച് കത്തോലിക്ക സഭയുടെ സാമൂഹിക സേവനങ്ങളെ പ്രത്യേകം പ്രശംസിച്ചു. വിശുദ്ധ വിൻസെന്റ് പോളിന്റെ സേവനവും 17-ാം നൂറ്റാണ്ടിലെ കാരുണ്യപ്രസ്ഥാനങ്ങളും ഇന്നത്തെ കത്തോലിക്ക സ്ഥാപനങ്ങളിലെ ആരോഗ്യ പരിചരണ പ്രവർത്തനങ്ങളും അദ്ദേഹം അനുസ്മരിച്ചു. രോഗവും ബലഹീനതയും അനുഭവിക്കുന്നവരെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ സേവനം മനുഷ്യാന്തസ്സിന്റെ മൂല്യം പഠിപ്പിക്കുന്ന മനുഷ്യത്വത്തിന്റെ വിദ്യാലയം പോലെയാണെന്നും പാപ്പ പ്രസ്താവിച്ചു. ശാസ്ത്ര സാങ്കേതിക

0: ആത്മ ലക്ഷ്യമാക്കിയും ലോകത്തിന് ജീവനുണ്ടാകാൻ വേണ്ടിയും സഹകരിച്ചു പ്രവർത്തിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നതാണെന്നും അഭിപ്രായപ്പെട്ടു. വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവരെ രാജ്യത്തിന്റെ ഐക്യത്തിന് ഭീഷണിയായോ മതപരിവർത്തന പ്രവർത്തകരായോ കാണരുതെന്നും പരിശുദ്ധപിതാവ് ഓർമ്മിപ്പിച്ചു. മധ്യപൂർവദേശത്തെ ക്രൈസ്തവർക്കും അവിടുത്തെ ജനങ്ങൾക്കുമായി ഫ്രാൻസും കത്തോലിക്കാ സഭയും നടത്തുന്ന വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, മാനവിക പ്രവർത്തനങ്ങൾ പ്രത്യേകം പരാമർശിച്ച പരിശുദ്ധപിതാവ് വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ജനതകളും മതങ്ങളും തമ്മിലുള്ള സംവാദത്തിനും വ്യക്തികളുടെ അവകാശ സംരക്ഷണത്തിനും സഹായിക്കുന്നുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു. സമാധാനത്തിന്റെ രാജകുമാരൻ പിറന്ന മണ്ണിലെ യുദ്ധബാധിതരായ ജനങ്ങളുടെ ദുരിതത്തിലേക്കും പരിശുദ്ധപിതാവ് ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു. സഭയെയും കത്തോലിക്കരെയും പരിഗണിക്കാനുള്ള പ്രസിഡന്റിന്റെ കടമയെക്കുറിച്ചും പാപ്പ തന്റെ പ്രഭാഷണത്തിൽ ഓർമ്മിപ്പിച്ചു.
1: സന്ദേശത്തിനുശേഷം അംഗങ്ങളെ ഹസ്തദാനം നൽകിക്കൊണ്ട് അഭിവാദ്യം ചെയ്തു. രാഷ്ട്രപതിയും പാപ്പായെ അനുഗമിച്ചു. സമ്മേളനാനന്തരം ഏകദേശം 3.5 കിലോമീറ്ററുകൾ അകലെയുള്ള അപ്പസ്തോലിക ന്യൂൻഷേച്ചറിലേക്ക് പാപ്പ യാത്രയാവുകയും ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്തു. മധ്യാഹ്നത്തിനുശേഷം പ്രാദേശിക സമയം 14:45 തന്റെ രണ്ടാമത്തെ പൊതുപരിപാടിക്ക് വേദിയാകുന്ന യുനെസ്കോ ആസ്ഥാന മന്ദിരത്തിലേക്ക് കാറിൽ പാപ്പ യാത്രയായി. വിദ്യാഭ്യാസം, ശാസ്ത്രം, സാംസ്കാരിക കൈമാറ്റം എന്നിവയിലൂടെ ലോകസമാധാനവും സുസ്ഥിര വികസനവും ഉറപ്പുവരുത്തുക എന്നതാണ് യുനെസ്കോ തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഉപചാര പവലിയനിൽ എത്തിച്ചേർന്ന പരിശുദ്ധപിതാവിനെ ഡയറക്ടർ ജനറൽ ഖാലിദ് അഹമ്മദ് എൽ എനാനി അലിയസും വത്തിക്കാൻ സ്ഥിരം നിരീക്ഷകൻ മോൺസിഞ്ഞോർ റോബേർട്ടോ കമ്പീസിയും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് വിവിധ അംഗങ്ങളെ പാപ്പ അഭിവാദ്യം ചെയ്തു. ഔദ്യോഗിക ചിത്രങ്ങൾ എടുത്ത ശേഷം ലൈബ്രറിയിൽ വെച്ച് ഡയറക്ടർ ജനറലും പരിശുദ്ധപിതാവും തമ്മിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ചയും നടത്തി. ഉപചാരപുസ്തകത്തിൽ പാപ്പ ഒപ്പുവയ്ക്കുകയും ഉപഹാരങ്ങൾ കൈമാറുകയും ചെയ്തു. സഹിഷ്ണുത ചത്വരത്തിലേക്ക് ഹ്രസ്വ സന്ദർശനം നടത്തിയ പാപ്പ തുടർന്ന് സമ്മേളനം നടക്കുന്ന ഹാളിലേക്ക് എത്തിച്ചേർന്നു. സമ്മേളനത്തിന് മുന്നോടിയായി യുനെസ്കോ ഡയറക്ടർ ജനറൽ പാപ്പായ്ക്ക് ഔദ്യോഗികമായി സ്വാഗതമാശംസിച്ചു. തുടർന്ന് പരിശുദ്ധപിതാവിന് സമാധാനത്തിന്റെ പുസ്തകം കൈമാറുകയും ചെയ്തു. ശേഷം പാപ്പ സന്ദേശം നൽകി.
0: ലോകത്ത് സമാധാനവും മനുഷ്യാന്തസ്സും പ്രോത്സാഹിപ്പിക്കുന്നതിലും രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലൂടെ നീതിയും മനുഷ്യാവകാശങ്ങളും അടിസ്ഥാന സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിലും അന്താരാഷ്ട്ര സഹകരണത്തിന്റെ പ്രാധാന്യം യുനെസ്കോയെ അനുസ്മരിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ, ഒരു അന്താരാഷ്ട്ര സംഘടന എന്നതിലുപരി മനുഷ്യരാശി സ്വന്തം ചരിത്രത്തെയും ഭാവിയെയും കുറിച്ച് ചിന്തിക്കുന്ന വേദിയായി യുനെസ്കോയെ കാണണമെന്ന് പാപ്പ അഭിപ്രായപ്പെട്ടു. 1952 മുതലുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ യുനെസ്കോയിലെ സാന്നിധ്യത്തിന് 2027 75 വർഷങ്ങൾ പൂർത്തിയാകുമെന്നതും പാപ്പ തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ കത്തോലിക്കാ സഭയുടെ ദീർഘകാല സേവനം എടുത്തുപറഞ്ഞ പരിശുദ്ധപിതാവ് ദരിദ്രവും വിദൂരവുമായ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസമെത്തിക്കുന്നതിനായി നൂറ്റാണ്ടുകളായി സഭ സ്കൂളുകളും സർവകലാശാലകളും സ്ഥാപിച്ചിട്ടുണ്ടെന്നത് ഓർമ്മിപ്പിച്ചു. വിദ്യാഭ്യാസം അറിവ് കൈമാറുന്നതിൽ മാത്രം ഒതുങ്ങരുതെന്നും മനുഷ്യജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സഹായിക്കണമെന്നും ഉദ്ബോധിപ്പിച്ച പാപ്പ, മനുഷ്യനെ കൂടുതൽ സമ്പന്നനാക്കുക എന്നതിലുപരി കൂടുതൽ പൂർണമായ മനുഷ്യനായി വളരാൻ സഹായിക്കുന്നതായിരിക്കണം അതെന്ന് ചൂണ്ടിക്കാട്ടി. ജനനകാലം മുതൽ മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ളവനാണ് മനുഷ്യനെന്നും അതുകൊണ്ടുതന്നെ മനുഷ്യജീവിതത്തിൽ പരസ്പര ഉത്തരവാദിത്വത്തിനും കുടുംബബന്ധങ്ങൾക്കും ഏറെ പ്രാധാന്യമുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. നന്മയോടും സത്യത്തോടും ചേർന്നു നിൽക്കുമ്പോഴാണ് മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ മൂല്യം പ്രകടമാകുന്നതെന്ന് അഭിപ്രായപ്പെട്ട പരിശുദ്ധപിതാവ് അധികാരലോലുപതയും അക്രമവും സ്വാതന്ത്ര്യത്തെ വികൃതമാക്കുന്നുവെന്ന് പ്രസ്താവിച്ചു. ശാസ്ത്രവും കഴിവുകളും സൃഷ്ടിക്കും നന്മയ്ക്കും ഉപയോഗിക്കാമെങ്കിലും യുദ്ധത്തിൽ അവ നശീകരണത്തിനുള്ള ഉപകരണങ്ങളായി മാറുന്നത് വലിയ ദുരന്തമാണെന്നും പാപ്പ പ്രസ്താവിച്ചു. യുദ്ധത്തിന്റെ വേരുകൾ മനുഷ്യരുടെ മനസ്സിലാണെന്നും അതിനാൽ സമാധാനത്തിന്റെ അടിത്തറയും മനുഷ്യരുടെ മനസ്സിൽ തന്നെ രൂപപ്പെടണമെന്നും ഉദ്ബോധിപ്പിച്ച പാപ്പ, 2-ാം ലോകമഹായുദ്ധത്തിനുശേഷം രൂപം കൊണ്ട യുനെസ്കോയുടെ അടിസ്ഥാന ആശയങ്ങൾ ഇന്നും പ്രസക്തമാണെന്നും ശാസ്ത്രം ജ്ഞാനത്തിൽ നിന്നും വിദ്യാഭ്യാസം സത്യത്തിൽ നിന്നും വേർപെടുമ്പോൾ അവ മനുഷ്യർക്കെതിരെ

0: ഉപയോഗിക്കപ്പെടാമെന്നും അഭിപ്രായപ്പെട്ടു. സാങ്കേതികവിദ്യയും നിർമ്മിത ബുദ്ധിയും മനുഷ്യന്റെ ശുശ്രൂഷയ്ക്ക് ഉപകരിക്കേണ്ടതിനു പകരം അധികാരത്തിന്റെയും അനീതിയുടെയും ഉപകരണങ്ങളാക്കി മാറ്റരുതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. നിർമ്മിത ബുദ്ധിക്ക് വിവരങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുമെങ്കിലും മനുഷ്യജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അതിനു സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ പരിശുദ്ധ പിതാവ് സാങ്കേതിക പുരോഗതിക്കിടയിൽ മനുഷ്യന്റെ അനിഷേധ്യമായ അന്തസ്സ് സംരക്ഷിക്കപ്പെടണമെന്ന് ഓർമ്മിപ്പിച്ചു. രോഗം, വൈകല്യം, വാർദ്ധക്യം, വേദന തുടങ്ങിയവ ഒരാളുടെയും അന്തസ്സു കുറയ്ക്കുന്നില്ലെന്നും ജീവിതത്തിന്റെ അവസാനഘട്ടം വരെ സ്നേഹപൂർവമായ പരിചരണം ഏവർക്കും ലഭിക്കേണ്ടതുണ്ടെന്നും പാപ്പ പറഞ്ഞു. അധികാരത്തിലൂടെ നിർബന്ധിത ഐക്യം സൃഷ്ടിക്കുന്ന ബാബേലിനു പകരം വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളും ഇല്ലാതാക്കാതെ അവയെ ഐക്യത്തിലേക്കു നയിക്കുന്ന പെന്തക്കോസ്ത അനുഭവ മാതൃകയാണ് ആവശ്യമെന്നും നിർബന്ധിത ആഗോളവൽക്കരണം, സാമ്പത്തിക അധിനിവേശം, പ്രത്യയശാസ്ത്രപരമായ അടിച്ചേൽപ്പിക്കൽ എന്നിവ മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന പ്രവണതകളാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. വിവര സാങ്കേതികവിദ്യയുടെ കാലത്ത് തെറ്റായ വിവരങ്ങളുടെ വ്യാപനവും മറ്റൊരു പ്രധാന വെല്ലുവിളിയാണെന്ന് ഓർമ്മിപ്പിച്ച പരിശുദ്ധ പിതാവ് വിവരങ്ങളുടെ ആധിക്യം ജ്ഞാനത്തിന് തുല്യമല്ലെന്നും ഉത്തരവാദിത്വമുള്ള മാധ്യമ ഉപയോഗത്തിനായി വിദ്യാഭ്യാസം അനിവാര്യമാണെന്നും ഉദ്ബോധിപ്പിച്ചു. കുട്ടികളെയും യുവാക്കളെയും ഡിജിറ്റൽ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുകയും അവരുടെ ചിന്തിക്കാനും വിവേചിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും വേണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു. നാമേവരും ഏക മാനവിക കുടുംബത്തിന്റെ ഭാഗമാണെന്ന ബോധം ശക്തിപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത പാപ്പ യുവതലമുറയുടെ നീതിക്കായുള്ള ആഗ്രഹത്തിന് പിന്തുണ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം എന്നിവയിലൂടെ രാജ്യങ്ങൾക്കിടയിലെ ധാരണയും സഹകരണവും വളർത്തി സമാധാനം കെട്ടിപ്പടുക്കുകയാണ് യുനെസ്കോയുടെ പ്രധാന ദൗത്യമെന്ന് ലിയോ പതിനാലാമൻ പാപ്പ ഓർമ്മിപ്പിച്ചു.
1: സമ്മേളനാനന്തരം പാപ്പ യുനെസ്കോ ആസ്ഥാനത്ത് സേവനം ചെയ്യുന്നവരെ അഭിവാദ്യം ചെയ്യുകയും അവർക്കൊപ്പം ചിത്രമെടുക്കുകയും ചെയ്തു. തദ്ദനന്തരം സായാഹ്ന പ്രാർത്ഥനയ്ക്കും സമർപ്പിതരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുമായി നോത്രദാം കത്തീഡ്രലിലേക്ക് പാപ്പ തുറന്ന വാഹനത്തിൽ യാത്രയായി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ഫ്രാൻസിലേക്കുള്ള ലിയോ 14-ാമൻ പാപ്പായുടെ അപ്പസ്തോലിക യാത്രയുടെ പ്രഥമ ദിന വിവരണങ്ങളും സന്ദേശങ്ങളും കേൾക്കാം. ഫ്രാൻസിന്റെ മണ്ണിൽ വലിയ ഇടയൻ. ലിയോ 14-ാമൻ പാപ്പായുടെ 5-ാമത് അപ്പസ്തോലിക യാത്രയ്ക്ക് വേദിയാകുന്നത് കത്തോലിക്ക സഭയുമായി നൂറ്റാണ്ടുകളായി ചരിത്രപരവും ആത്മീയപരവുമായി ആഴമേറിയ ബന്ധം പുലർത്തുന്ന ഫ്രാൻസിന്റെ മണ്ണിലേക്കാണ്. ലോകത്തിന് ജീവൻ ഉണ്ടാകേണ്ടതിന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു താൻ ലോകത്തിന് ജീവൻ നൽകുന്ന അപ്പമാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ഈ വചനമാണ് യാത്രയുടെ പ്രമേയം. സഭയുടെ പ്രധാന സംരക്ഷകരായി നിലകൊണ്ടതിനാൽ ഫ്രാൻസ് സഭയുടെ മൂത്ത മകൾ അല്ലെങ്കിൽ കടിഞ്ഞൂൽ പുത്രിയെന്ന് അറിയപ്പെട്ടു. മധ്യകാലഘട്ടത്തിൽ പാപ്പാമാരുടെ ഭരണകേന്ദ്രമായി ഫ്രാൻസിലെ അവിഞ്ഞോൺ മാറിയതും ലോകപ്രശസ്തമായ നോത്രദാം കത്തീഡ്രൽ പോലെയുള്ള നിർമ്മിതികളും സഭയുടെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ സ്വാധീനം വിളിച്ചോതുന്നു. വിശുദ്ധ ജോൺ ഓഫ് ആർക്ക്, ഫ്രാൻസിസ് ദി സെയിൽസ് തുടങ്ങിയ നിരവധി വിശുദ്ധർ ഫ്രഞ്ച് കത്തോലിക്ക ചരിത്രത്തിന്റെ ഭാഗമാണ്. ഫ്രാൻസിന്റെ കത്തോലിക്ക പാരമ്പര്യത്തിന്റെയും ചരിത്രത്തിന്റെയും മറ്റൊരു സുവർണ ഏടുകളിലേക്കാണ് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പായും പറന്നിറങ്ങിയത്. 1980, 1983, 1986, 1988, 1996, 1997, 2004 എന്നീ വർഷങ്ങളിൽ 7 തവണയാണ് വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ ഫ്രാൻസ് സന്ദർശിച്ചിട്ടുള്ളത്. ബെനഡിക്ട് 16-ാമൻ പാപ്പായും 2008 ഈ രാഷ്ട്രം സന്ദർശിച്ചിട്ടുണ്ട്. 2014, 2023, 2024 എന്നീ വർഷങ്ങളിൽ ഫ്രാൻസിസ് പാപ്പായും ഫ്രാൻസിലെ വിവിധ സ്ഥലങ്ങളിൽ അപ്പസ്തോലിക സന്ദർശനം നടത്തിയിട്ടുണ്ട്. ലിയോ 14-ാമൻ പാപ്പായുടെ 4 ദിവസത്തെ സന്ദർശനത്തിൽ സമാധാനം, സംസ്കാരം, ആഗോള ഐക്യം എന്നിവ മുൻനിർത്തിയുള്ള പരിപാടികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സഭയും ഭരണകൂടവും തമ്മിലുള്ള സംവാദത്തിനും പാരമ്പര്യവും ഭാവി പ്രതീക്ഷകളും കൂട്ടിച്ചേർക്കുന്ന പുതിയൊരു അധ്യായത്തിനും ഈ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സെപ്റ്റംബർ 25-ാം തീയതി പ്രാദേശിക സമയം രാവിലെ 7:58 റോമിലെ ഫ്യുമിച്ചിനോ വിമാനത്താവളത്തിൽ നിന്നുമാണ് പാപ്പായുടെ വിമാനം യാത്രയായത്. ഫ്രാൻസിന്റെ തലസ്ഥാന നഗരിയായ പാരീസിലേക്ക് 1152 കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഏകദേശം ഫ്രാൻസിലെ സമയം 9:56 എത്തിച്ചേർന്നു. ഇറ്റലിക്കും ഫ്രാൻസിനും പുറമെ സ്വിറ്റ്സർലൻഡിൽ കൂടിയും വിമാനം യാത്ര ചെയ്തു. യാത്രാവേളയിൽ ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജോ മത്തരെല്ല, സ്വിസ് കോൺഫെഡറേഷൻ പ്രസിഡന്റ് ക്വി പാർമെലിൻ എന്നിവർക്ക് പാപ്പ ടെലിഗ്രാം സന്ദേശവും അയച്ചു. വിമാനത്തിൽ വെച്ച് പാപ്പ മാധ്യമപ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. ഏകദേശം 80 മാധ്യമപ്രവർത്തകരാണ് പാപ്പായുടെ യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിക്കുന്നത്. സമാധാനം പ്രഘോഷിക്കുവാൻ ആഗ്രഹിക്കുന്ന യേശുക്രിസ്തുവിന്റെ അനുയായി എന്ന നിലയിലാണ് താൻ ഫ്രാൻസിലേക്ക് യാത്ര നടത്തുന്നതെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. സമാധാനമെന്നത് ഇന്ന് ലോകം ഏറെ ആഗ്രഹിക്കുന്നതും ഏറെ പ്രാധാന്യമർഹിക്കുന്നതുമായ ഒരു സന്ദേശമാണെന്നതും പാപ്പ കൂട്ടിച്ചേർത്തു. പാപ്പയുടെ കഴിഞ്ഞ സ്പെയിൻ യാത്രയിൽ വിമാനത്തിനുണ്ടായ തകരാർ മൂലം മാധ്യമപ്രവർത്തകർക്ക് തന്നോടൊപ്പം യാത്ര ചെയ്യുവാൻ സാധിക്കാതെ പോയതിൽ പാപ്പ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. പാരീസ് നഗരം പാപ്പയെ വരവേൽക്കുവാൻ ഏറെ നാളുകൾക്ക് മുൻപേ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നുവെന്നതിന്റെ തെളിവാണ് വിമാനത്താവളത്തിലും അതിന്റെ പരിസരത്തുമായി പാപ്പായ്ക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ടുള്ള ബോർഡുകൾ. ഫ്രാൻസിന്റെ തലസ്ഥാനമായ ഈ നഗരം ലോകത്തിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ ഒന്നാണ്. റോമൻ അധിനിവേശം, മധ്യകാലഘട്ടം, നവോത്ഥാനം, മധ്യകാല രാജ്യഭരണം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രക്ഷോഭങ്ങൾ, 19-ാം നൂറ്റാണ്ടിലെ വൻമാറ്റങ്ങൾ, 20-ാം നൂറ്റാണ്ടിലെ അതിജീവന പോരാട്ടങ്ങൾ എന്നിവയിലൂടെ നിരന്തരം സ്വയം നവീകരിച്ചുകൊണ്ടാണ് ഈ പ്രകാശ നഗരം ഇന്നത്തെ നിലയിലെത്തിയത്. അന്താരാഷ്ട്ര തലത്തിൽ സാംസ്കാരികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ വലിയ സ്വാധീനമുള്ള ഒരു ആഗോള നഗരം കൂടിയാണ് പാരീസ്. വിലമതിക്കാനാവാത്ത ചരിത്ര കലാപരമായ സ്മാരകങ്ങളുടെ ശേഖരമായ ഈ നഗരം ഫ്രഞ്ച് സംസ്കാരത്തിന്റെയും ആഗോള പ്രശസ്തിയുടെയും പ്രതീകമാണ്. ലോകത്തിലേറ്റവും കൂടുതൽ തവണ വേൾഡ് എക്സ്പോകൾക്ക് വേദിയായതും പാരീസാണെന്നത് എടുത്തു പറയേണ്ടതാണ്. കൂടാതെ 3 തവണ ഒളിമ്പിക് ഗെയിംസിനും പാരീസ് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. ഓർലി വിമാനത്താവളത്തിലെത്തിയ പാപ്പായെ വിമാനത്താവളത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് എമ്മാനുവൽ മക്രോൺ ഔദ്യോഗികമായി സ്വീകരിച്ചു. രണ്ടു കുട്ടികൾ പാപ്പായ്ക്ക് ബൊക്കയും സമർപ്പിച്ചു. വിമാനത്താവളത്തിൽ നിരവധി കുട്ടികൾ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് പാപ്പായെ വരവേൽക്കുവാൻ അണിചേർന്നിരുന്നു. പാപ്പ എത്തിച്ചേരുന്നതിനു മുൻപും ഈ കുട്ടികളുടെ അടുക്കൽ പ്രസിഡന്റ് കടന്നുചെന്ന് അവരെ പ്രോത്സാഹിപ്പിച്ചതും ഏറെ ഹൃദ്യമായിരുന്നു. ഔപചാരികതകൾക്കൊപ്പം പാപ്പായും പ്രസിഡന്റും ഏതാനും നിമിഷങ്ങൾ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടതും സന്ദർശനത്തിന്റെ ആദ്യ നിമിഷങ്ങളെ ഏറെ ഹൃദ്യമാക്കി. തുടർന്ന് ദേശീയ ഗാനം ബാൻഡ് സംഘം ആലപിച്ചു. സൈനികർ ഗാർഡ് ഓഫ് ഓണറും നൽകി. ഫ്രാൻസിന്റെയും വത്തിക്കാന്റെയും പ്രതിനിധികളെ തുടർന്ന് ഇരുവർക്കും പരിചയപ്പെടുത്തുകയും ചെയ്തു. ഫ്രാൻസിന്റെ പ്രതിനിധികളെ പ്രസിഡന്റ് എമ്മാനുവൽ മക്രോണും വത്തിക്കാൻ പ്രതിനിധികളെ പാപ്പായും വ്യക്തിപരമായി പരിചയപ്പെടുത്തിയതും സ്വീകരണ ചടങ്ങിനെ ഏറെ മോടിയുള്ളതാക്കി. ശേഷം വ്യക്തിപരമായ കൂടിക്കാഴ്ചകൾക്കായി പാപ്പായും പ്രസിഡന്റും അല്പസമയം ചിലവഴിച്ചു. തുടർന്ന് ഏകദേശം 19 കിലോമീറ്ററുകൾ അകലെയുള്ള ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ എലിസയോ കൊട്ടാരത്തിലേക്ക് റോഡുമാർഗം പാപ്പ കടന്നുചെന്നു. വരുന്ന വഴിയിൽ ദേവാലയ മണികൾ മുഴക്കി സഭയുടെ വലിയ മുക്കുവന് ആദരവർപ്പിക്കുകയും സ്വാഗതമാശംസിക്കുകയും ചെയ്തു. കൊട്ടാരത്തിലെത്തിച്ചേർന്ന പാപ്പായെ രാഷ്ട്രത്തലവൻ എമ്മാനുവൽ മക്രോണും പത്നി ബ്രിജിത്തും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ഔദ്യോഗിക ഫോട്ടോ എടുക്കുകയും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു. സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്കു ശേഷം കുടുംബാംഗങ്ങളെയും പരിചയപ്പെടുത്തി. പ്രാദേശിക സമയം 11:45 ഫ്രാൻസിലെ രാഷ്ട്രീയ മതനേതാക്കൾ, വ്യവസായികൾ, സിവിൽ സമൂഹത്തിന്റെയും സാംസ്കാരിക രംഗത്തിന്റെയും പ്രതിനിധികൾ, നയതന്ത്ര ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സമൂഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി പാപ്പ പൊതുസമ്മേളന മന്ദിരത്തിലേക്ക് കടന്നുചെന്നു. ഫ്രാൻസിന്റെ രാഷ്ട്രത്തലവൻ പാപ്പായെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്തു.
3: Très saint père, c'est cette France qui vous reçoit aujourd'hui avec beaucoup d'humilité, avec beaucoup d'honneur et une très grande joie. Soyez le bienvenu.
2: ഫ്രാൻസിന്റെ സമഗ്ര യാഥാർത്ഥ്യത്തെ കണ്ടുമുട്ടുവാൻ പരിശുദ്ധ പിതാവിന് സാധിക്കട്ടെയെന്ന് ആശംസിച്ചുകൊണ്ടും പാപ്പയുടെ സന്ദർശനത്തിൽ തങ്ങൾക്കുള്ള അതീവ സന്തോഷവും എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പായെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തത്. തുടർന്ന് പാപ്പ തന്റെ സന്ദേശം നൽകി.
4: Monsieur le Président, distinguées autorités, membres des corps diplomatiques, Mesdames et Messieurs, c'est pour moi une grande joie.
5: ഫ്രാൻസ് സന്ദർശിക്കാൻ തനിക്കേകിയ ക്ഷണത്തിന് നന്ദി പറഞ്ഞും തനിക്ക് കൂടി കുടുംബബന്ധങ്ങളുള്ള ഫ്രാൻസ് തനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന ചിന്ത പങ്കുവച്ചുമാണ് തന്റെ 5-ാമത് അന്താരാഷ്ട്ര അപ്പസ്തോലിക യാത്രയിലെ പ്രഥമ പ്രഭാഷണം പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ ആരംഭിച്ചത്. ഫ്രാൻസിലെ രാഷ്ട്രീയ സാമൂഹിക നേതൃത്വങ്ങളും രാജ്യത്തേക്കുള്ള നയതന്ത്ര പ്രതിനിധികളുമടങ്ങുന്ന സമൂഹത്തെ പാരീസിലെ എലിസയോ കൊട്ടാരത്തിൽ വെച്ച് അഭിസംബോധന ചെയ്ത പാപ്പ ഫ്രാൻസ് നൂറ്റാണ്ടുകളായി യൂറോപ്പിലും ലോകത്തും കലാ, സാംസ്കാരിക, ആത്മീയ രംഗങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തിയ രാജ്യമാണെന്നും രാജ്യത്തെ സ്കൂളുകൾ, സർവകലാശാലകൾ, അക്കാദമികൾ എന്നിവ സത്യാന്വേഷണത്തിന്റെയും അറിവിന്റെയും പ്രധാന കേന്ദ്രങ്ങളായിരുന്നുവെന്നും പ്രസ്താവിച്ചു. കത്തോലിക്കരും പ്രശസ്തരുമായ അനേകർ ശാസ്ത്രം, കല, സാഹിത്യം, തത്വചിന്ത തുടങ്ങിയവയ്ക്ക്, സൗന്ദര്യം, നന്മ, സത്യം എന്നിവയ്ക്കായുള്ള അന്വേഷണത്തിലൂടെ മനുഷ്യരാശിയുടെ നന്മയ്ക്കും ലോകത്തിന്റെ ജീവനും വേണ്ടി സംഭാവന ചെയ്യാനാകുമെന്ന് തെളിയിച്ചിട്ടുണ്ടെന്ന് പാപ്പ അനുസ്മരിച്ചു. നോത്രദാം കത്തീഡ്രലിന്റെ പുനരുദ്ധാരണത്തെ ഫ്രഞ്ച് ജനതയുടെ കൂട്ടായ പരിശ്രമത്തിന്റെയും സാങ്കേതിക മികവിന്റെയും പ്രതീകമായി വിശേഷിപ്പിച്ച പാപ്പ വിവിധ പ്രസ്ഥാനങ്ങളും വിദഗ്ധരും കരകൗശല തൊഴിലാളികളും പങ്കെടുത്ത കത്തീഡ്രൽ പുനരുദ്ധാരണം നശിച്ചതെന്നു കരുതിയ ഒന്നിന് കൂട്ടായ പ്രവർത്തനത്തിലൂടെ പുനർജന്മം നൽകാനാകുമെന്നാണ് ലോകത്തിനു മുന്നിൽ തെളിയിച്ചതെന്ന് അഭിപ്രായപ്പെട്ടു. കത്തീഡ്രലിന്റെ പുനരാരംഭം സാങ്കേതിക നേട്ടം മാത്രമല്ല ഐക്യത്തിന്റെയും പുതുജീവിതത്തിന്റെയും പ്രതീകമാണെന്നും പാപ്പ വ്യക്തമാക്കി. ഫ്രാൻസിന്റെ ക്രൈസ്തവ വേരുകൾ പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണത്തിൽ പ്രത്യേകം പരാമർശിച്ചു. വിശുദ്ധ ഐറേനിയസിന്റെ കാലം മുതൽ ക്ലോവിസിന്റെ മാമോദീസ വരെ നീളുന്ന ക്രൈസ്തവ പാരമ്പര്യം ഫ്രാൻസിന്റെ ആത്മീയ, സാംസ്കാരിക, ബൗദ്ധിക, കലാ, മിഷണറി ജീവിതത്തെ രൂപപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. മനുഷ്യാവകാശം, മതസ്വാതന്ത്ര്യം, ഓരോ വ്യക്തിയുടെയും അന്തർലീനമായ അന്തസ് എന്നിവയോടുള്ള ഫ്രാൻസിന്റെ പ്രതിബദ്ധതയും പാപ്പ എടുത്തു പറഞ്ഞു. മനുഷ്യാവകാശങ്ങൾക്കു വേണ്ടിയുള്ള ഫ്രാൻസിന്റെ നിലപാടുകളെ അനുസ്മരിച്ച പാപ്പ ദരിദ്രർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും വേണ്ടിയുള്ള ഫ്രഞ്ച് കത്തോലിക്കാ സഭയുടെ സാമൂഹിക സേവനങ്ങളെ പ്രത്യേകം പ്രശംസിച്ചു. വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ സേവനവും 17-ാം നൂറ്റാണ്ടിലെ കാരുണ്യപ്രസ്ഥാനങ്ങളും ഇന്നത്തെ കത്തോലിക്കാ സ്ഥാപനങ്ങളിലെ ആരോഗ്യ പരിചരണ പ്രവർത്തനങ്ങളും അദ്ദേഹം അനുസ്മരിച്ചു. രോഗവും ബലഹീനതയും അനുഭവിക്കുന്നവരെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ സേവനം മനുഷ്യാന്തസ്സിന്റെ മൂല്യം പഠിപ്പിക്കുന്ന മനുഷ്യത്വത്തിന്റെ വിദ്യാലയം പോലെയാണെന്നും പാപ്പ പ്രസ്താവിച്ചു. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ പുരോഗതിയെക്കുറിച്ച് സംസാരിച്ച പാപ്പ മനുഷ്യന്റെ നൈതിക ബോധത്തിൽ നിന്ന് വേർപെട്ട ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ദോഷകരമായ ഫലങ്ങളിലേക്ക് അവനെ നയിച്ചേക്കാമെന്ന് ഓർമ്മിപ്പിച്ചു. ജനിതക ഇടപെടലുകൾ, വാടക ഗർഭധാരണം, അവയവങ്ങളുടെ വിൽപ്പന, ആസൂത്രിത മരണത്തിനുള്ള അവസരം തുടങ്ങിയ പ്രവണതകളെക്കുറിച്ചുള്ള തന്റെ ആശങ്കയും പരിശുദ്ധ പിതാവ് മറച്ചുവെച്ചില്ല. മതേതരത്വ ചിന്തയുമായി ബന്ധപ്പെട്ട തന്റെ നിലപാട് വ്യക്തമാക്കിയ പാപ്പ യഥാർത്ഥ മതേതരത്വം പൊതുസമൂഹത്തിൽ നിന്ന് മതത്തെ ഒഴിവാക്കുന്നതല്ലെന്നും രാഷ്ട്രവും മതസ്ഥാപനങ്ങളും പൊതുനന്മ ലക്ഷ്യമാക്കിയും ലോകത്തിന് ജീവനുണ്ടാകാൻ വേണ്ടിയും സഹകരിച്ചു പ്രവർത്തിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നതാണെന്നും അഭിപ്രായപ്പെട്ടു. വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ക്രൈസ്തവരെ രാജ്യത്തിന്റെ ഐക്യത്തിന് ഭീഷണിയായോ മതപരിവർത്തന പ്രവർത്തകരായോ കാണരുതെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. മധ്യപൂർവദേശത്തെ ക്രൈസ്തവർക്കും അവിടുത്തെ ജനങ്ങൾക്കുമായി ഫ്രാൻസും കത്തോലിക്കാ സഭയും നടത്തുന്ന വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, മാനവിക പ്രവർത്തനങ്ങൾ പ്രത്യേകം പരാമർശിച്ച പരിശുദ്ധ പിതാവ് വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ജനതകളും മതങ്ങളും തമ്മിലുള്ള സംവാദത്തിനും വ്യക്തികളുടെ അവകാശ സംരക്ഷണത്തിനും സഹായിക്കുന്നുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു. സമാധാനത്തിന്റെ രാജകുമാരൻ പിറന്ന മണ്ണിലെ യുദ്ധബാധിതരായ ജനങ്ങളുടെ ദുരിതത്തിലേക്കും പരിശുദ്ധ പിതാവ് ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു. സഭയെയും കത്തോലിക്കരെയും പരിഗണിക്കാനുള്ള പ്രസിഡന്റിന്റെ കടമയെക്കുറിച്ചും പാപ്പ തന്റെ പ്രഭാഷണത്തിൽ ഓർമ്മിപ്പിച്ചു.
2: സന്ദേശത്തിനുശേഷം അംഗങ്ങളെ ഹസ്തദാനം നൽകിക്കൊണ്ട് അഭിവാദ്യം ചെയ്തു. രാഷ്ട്രപതിയും പാപ്പയെ അനുഗമിച്ചു. സമ്മേളനാനന്തരം ഏകദേശം 3.5 കിലോമീറ്ററുകൾ അകലെയുള്ള അപ്പസ്തോലിക നൂൺഷേച്ചറിലേക്ക് പാപ്പ യാത്രയാവുകയും ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്തു. മധ്യാഹ്നത്തിനുശേഷം പ്രാദേശിക സമയം 14:45 തന്റെ രണ്ടാമത്തെ പൊതുപരിപാടിക്ക് വേദിയാകുന്ന യുനെസ്കോ ആസ്ഥാന മന്ദിരത്തിലേക്ക് കാറിൽ പാപ്പ യാത്രയായി. വിദ്യാഭ്യാസം, ശാസ്ത്രം, സാംസ്കാരിക കൈമാറ്റം എന്നിവയിലൂടെ ലോകസമാധാനവും സുസ്ഥിര വികസനവും ഉറപ്പുവരുത്തുക എന്നതാണ് യുനെസ്കോ തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഉപചാര പവലിയനിൽ എത്തിച്ചേർന്ന പരിശുദ്ധ പിതാവിനെ ഡയറക്ടർ ജനറൽ ഖാലിദ് അഹമ്മദ് എൽ എനാനി അലിയസും വത്തിക്കാൻ സ്ഥിരം നിരീക്ഷകൻ മോൺസിഞ്ഞോർ റോബേർട്ടോ കമ്പീസിയും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് വിവിധ അംഗങ്ങളെ പാപ്പ അഭിവാദ്യം ചെയ്തു. ഔദ്യോഗിക ചിത്രങ്ങൾ എടുത്ത ശേഷം ലൈബ്രറിയിൽ വെച്ച് ഡയറക്ടർ ജനറലും പരിശുദ്ധ പിതാവും തമ്മിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ചയും നടത്തി. ഉപചാര പുസ്തകത്തിൽ പാപ്പ ഒപ്പുവയ്ക്കുകയും ഉപഹാരങ്ങൾ കൈമാറുകയും ചെയ്തു. സഹിഷ്ണുത ചത്വരത്തിലേക്ക് ഹ്രസ്വ സന്ദർശനം നടത്തിയ പാപ്പ തുടർന്ന് സമ്മേളനം നടക്കുന്ന ഹാളിലേക്ക് എത്തിച്ചേർന്നു. സമ്മേളനത്തിന് മുന്നോടിയായി യുനെസ്കോ ഡയറക്ടർ ജനറൽ പാപ്പായ്ക്ക് ഔദ്യോഗികമായി സ്വാഗതമാശംസിച്ചു. തുടർന്ന് പരിശുദ്ധ പിതാവിന് സമാധാനത്തിന്റെ പുസ്തകം കൈമാറുകയും ചെയ്തു. ശേഷം പാപ്പ സന്ദേശം നൽകി.
5: ലോകത്ത് സമാധാനവും മനുഷ്യാന്തസ്സും പ്രോത്സാഹിപ്പിക്കുന്നതിലും രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലൂടെ നീതിയും മനുഷ്യാവകാശങ്ങളും അടിസ്ഥാന സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നതിലും അന്താരാഷ്ട്ര സഹകരണത്തിന്റെ പ്രാധാന്യം യുനെസ്കോയെ അനുസ്മരിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ ഒരു അന്താരാഷ്ട്ര സംഘടന എന്നതിലുപരി മനുഷ്യരാശി സ്വന്തം ചരിത്രത്തെയും ഭാവിയെയും കുറിച്ച് ചിന്തിക്കുന്ന വേദിയായി യുനെസ്കോയെ കാണണമെന്ന് പാപ്പ അഭിപ്രായപ്പെട്ടു. 1952 മുതലുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ യുനെസ്കോയിലെ സാന്നിധ്യത്തിന് 2027 75 വർഷങ്ങൾ പൂർത്തിയാകുമെന്നതും പാപ്പ തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ കത്തോലിക്കാ സഭയുടെ ദീർഘകാല സേവനം എടുത്തുപറഞ്ഞ പരിശുദ്ധ പിതാവ് ദരിദ്രവും വിദൂരവുമായ പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസമെത്തിക്കുന്നതിനായി 100 ആണ്ടുകളായി സഭ സ്കൂളുകളും സർവകലാശാലകളും സ്ഥാപിച്ചിട്ടുണ്ടെന്നത് ഓർമ്മിപ്പിച്ചു. വിദ്യാഭ്യാസം അറിവു കൈമാറുന്നതിൽ മാത്രം ഒതുങ്ങരുതെന്നും മനുഷ്യജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സഹായിക്കണമെന്നും ഉദ്ബോധിപ്പിച്ച പാപ്പ മനുഷ്യനെ കൂടുതൽ സമ്പന്നനാക്കുക എന്നതിലുപരി കൂടുതൽ പൂർണമായ മനുഷ്യനായി വളരാൻ സഹായിക്കുന്നതായിരിക്കണം അതെന്ന് ചൂണ്ടിക്കാട്ടി. ജനനകാലം മുതൽ മറ്റുള്ളവരുടെ സഹായം ആവശ്യമുള്ളവനാണ് മനുഷ്യനെന്നും അതുകൊണ്ടുതന്നെ മനുഷ്യജീവിതത്തിൽ പരസ്പര ഉത്തരവാദിത്വത്തിനും കുടുംബബന്ധങ്ങൾക്കും ഏറെ പ്രാധാന്യമുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. നന്മയോടും സത്യത്തോടും ചേർന്നു നിൽക്കുമ്പോഴാണ് മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ മൂല്യം പ്രകടമാകുന്നതെന്ന് അഭിപ്രായപ്പെട്ട പരിശുദ്ധ പിതാവ് അധികാരലോലുപതയും അക്രമവും സ്വാതന്ത്ര്യത്തെ വികൃതമാക്കുന്നുവെന്ന് പ്രസ്താവിച്ചു. ശാസ്ത്രവും കഴിവുകളും സൃഷ്ടിക്കും നന്മയ്ക്കും ഉപയോഗിക്കാമെങ്കിലും യുദ്ധത്തിൽ അവ നശീകരണത്തിനുള്ള ഉപകരണങ്ങളായി മാറുന്നത് വലിയ ദുരന്തമാണെന്നും പാപ്പ പ്രസ്താവിച്ചു. യുദ്ധത്തിന്റെ വേരുകൾ മനുഷ്യരുടെ മനസ്സിലാണെന്നും അതിനാൽ സമാധാനത്തിന്റെ അടിത്തറയും മനുഷ്യരുടെ മനസ്സിൽ തന്നെ രൂപപ്പെടണമെന്നും ഉദ്ബോധിപ്പിച്ച പാപ്പ രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം രൂപം കൊണ്ട യുനെസ്കോയുടെ അടിസ്ഥാന ആശയങ്ങൾ ഇന്നും പ്രസക്തമാണെന്നും ശാസ്ത്രം ജ്ഞാനത്തിൽ നിന്നും വിദ്യാഭ്യാസം സത്യത്തിൽ നിന്നും വേർപെടുമ്പോൾ അവ മനുഷ്യർക്കെതിരെ ഉപയോഗിക്കപ്പെടാമെന്നും അഭിപ്രായപ്പെട്ടു. സാങ്കേതികവിദ്യയും നിർമ്മിത ബുദ്ധിയും മനുഷ്യന്റെ ശുശ്രൂഷയ്ക്ക് ഉപകരിക്കേണ്ടതിന് പകരം അധികാരത്തിന്റെയും അനീതിയുടെയും ഉപകരണങ്ങളാക്കി മാറ്റരുതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. നിർമ്മിത ബുദ്ധിക്ക് വിവരങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുമെങ്കിലും മനുഷ്യജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അതിനു സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ പരിശുദ്ധ പിതാവ് സാങ്കേതിക പുരോഗതിക്കിടയിൽ മനുഷ്യന്റെ അനിഷേധ്യമായ അന്തസ് സംരക്ഷിക്കപ്പെടണമെന്ന് ഓർമ്മിപ്പിച്ചു. രോഗം, വൈകല്യം, വാർദ്ധക്യം, വേദന തുടങ്ങിയവ ഒരാളുടെയും അന്തസ് കുറയ്ക്കുന്നില്ലെന്നും ജീവിതത്തിന്റെ അവസാനഘട്ടം വരെ സ്നേഹപൂർവമായ പരിചരണം ഏവർക്കും ലഭിക്കേണ്ടതുണ്ടെന്നും പാപ്പ പറഞ്ഞു. അധികാരത്തിലൂടെ നിർബന്ധിത ഐക്യം സൃഷ്ടിക്കുന്ന ബാബേലിനു പകരം വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളും ഇല്ലാതാക്കാതെ അവയെ ഐക്യത്തിലേക്കു നയിക്കുന്ന പെന്തക്കോസ്ത അനുഭവ മാതൃകയാണ് ആവശ്യമെന്നും നിർബന്ധിത ആഗോളവൽക്കരണം, സാമ്പത്തിക അധിനിവേശം, പ്രത്യയശാസ്ത്രപരമായ അടിച്ചേൽപ്പിക്കൽ എന്നിവ മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന പ്രവണതകളാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. വിവര സാങ്കേതികവിദ്യയുടെ കാലത്ത് തെറ്റായ വിവരങ്ങളുടെ വ്യാപനവും മറ്റൊരു പ്രധാന വെല്ലുവിളിയാണെന്ന് ഓർമ്മിപ്പിച്ച പരിശുദ്ധ പിതാവ് വിവരങ്ങളുടെ ആധിക്യം ജ്ഞാനത്തിന് തുല്യമല്ലെന്നും ഉത്തരവാദിത്വമുള്ള മാധ്യമ ഉപയോഗത്തിനായി വിദ്യാഭ്യാസം അനിവാര്യമാണെന്നും ഉദ്ബോധിപ്പിച്ചു. കുട്ടികളെയും യുവാക്കളെയും ഡിജിറ്റൽ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുകയും അവരുടെ ചിന്തിക്കാനും വിവേചിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും വേണമെന്നും പാപ്പ ആവശ്യപ്പെട്ടു. നാമേവരും ഏക മാനവിക കുടുംബത്തിന്റെ ഭാഗമാണെന്ന ബോധം ശക്തിപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത പാപ്പ യുവതലമുറയുടെ നീതിക്കായുള്ള ആഗ്രഹത്തിന് പിന്തുണ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം എന്നിവയിലൂടെ രാജ്യങ്ങൾക്കിടയിലെ ധാരണയും സഹകരണവും വളർത്തി സമാധാനം കെട്ടിപ്പടുക്കുകയാണ് യുനെസ്കോയുടെ പ്രധാന ദൗത്യമെന്ന് ലിയോ പതിനാലാമൻ പാപ്പ ഓർമ്മിപ്പിച്ചു.
2: സമ്മേളനാനന്തരം പാപ്പ യുനെസ്കോ ആസ്ഥാനത്ത് സേവനം ചെയ്യുന്നവരെ അഭിവാദ്യം ചെയ്യുകയും അവർക്കൊപ്പം ചിത്രമെടുക്കുകയും ചെയ്തു. തദ്ദനന്തരം സായാഹ്ന പ്രാർത്ഥനയ്ക്കും സമർപ്പിതരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുമായി നോത്രദാം കത്തീഡ്രലിലേക്ക് പാപ്പ തുറന്ന വാഹനത്തിൽ യാത്രയായി.